ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി എസ്ഐ സെൻട്രൽ വിത്ത് ആർജെ ഐശ്വര്യ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാതെ ട്യൂൺ ചെയ്യും.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നാം അനുഭവിക്കുന്നതും നാം ആസ്വദിക്കുന്നതുമായ പലതിനും ആ അനുഭവിക്കുന്ന വേദനയ്ക്കും അല്ലെങ്കിൽ അനുഭവിക്കുന്ന സന്തോഷത്തിനും ആസ്വദിക്കുന്ന സന്തോഷത്തിനും ആഹ്ലാദത്തിനും ഒക്കെ അപ്പുറത്ത് അതിലൊരുപാട് അർത്ഥങ്ങളുണ്ടാവും. അത് ചിലപ്പോ ആ സന്തോഷത്തിന്റെ കൂമ്പാരങ്ങളെ ഇങ്ങനെ ചികഞ്ഞു നോക്കേണ്ടി വരും. മറ്റു ചിലപ്പോ ആ സന്തോഷത്തിന്റെ ഉത്തരത്തിനായി അല്ലെങ്കിൽ ആ വേദനയുടെ പ്രയാസത്തിന്റെ കഷ്ടപ്പാടിന്റെ കാരണങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ചില ഉത്തരങ്ങൾ കിട്ടുന്നത്. ജീവിതത്തിൽ മാതൃത്വം കൊതിക്കാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല. ഏറ്റവും സന്തോഷകരമായ മനുഷ്യ ജീവിതത്തിന്റെ ഒരു അവസ്ഥയാണ് ഈ മാതൃത്വം. സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തിയ ആ വേദന, പക്ഷേ ആ വേദന ഒരുപക്ഷെ 9 മാസത്തേക്കേ ഉണ്ടാവും. എന്നാൽ ആ അമ്മയുടെ ഓർമ്മകളിൽ എന്ന് ആ മകനുണ്ടായി എന്നുള്ള ചിന്ത മരിക്കുന്നുവോ അന്നുവരെ ആ വേദനയുടെ സന്തോഷം നിലനിൽക്കും എന്നാണ് അർത്ഥം. ഞാനിത് പറഞ്ഞത് മറ്റൊന്നിനുമല്ല, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ വേദന ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം വളരാനേ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. കാരണം എല്ലാ ഗെയിനിനും ഒരു പെയിനുണ്ട്, എല്ലാ നേട്ടങ്ങൾക്കും ഒരു വേദനയുണ്ട്, എല്ലാ ലാഭങ്ങൾക്കും ഒരു കഷ്ടപ്പാടുണ്ട്. നമ്മൾ ചുറ്റുപാടുകളിൽ നോക്കിയിട്ടില്ലേ, വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ഇന്ന് വലിയ കോടീശ്വരന്മാരായി കാണുന്നവർ, ചിലപ്പോൾ കുറച്ചു പേർക്കൊക്കെ പാരമ്പര്യ സ്വത്തായി ചിലതൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ അത് കിട്ടുമ്പോഴും അതിനു മുമ്പൊരു തലമുറ അധ്വാനിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ അധ്വാനിക്കാതെയാണത് ലഭിക്കുന്നതെങ്കിൽ യാതൊരു പ്രയാസവുമില്ലാതെ കൺമുമ്പിൽ പപ്പടം നനഞ്ഞു ചേരുന്നത് പോലെ അത് ഇല്ലാതാകുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് വേദനയും വളരാനുള്ള ഒരു പരീക്ഷണമാണ് എന്ന് കണ്ട് അതും ആസ്വദിക്കേണ്ടിയിരിക്കുന്നു. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: கயிற்று.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. ഫ്രാൻസ് സ്ലോവാക്യ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നാളെ ഫ്രാൻസിലെ നീസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ലോവാക്യയിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാട്ടിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രിനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം $1.8 ബില്യൺ എത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
1: സ്ലോവാക്യൻ സന്ദർശനത്തിന് ശേഷം ഫ്രാൻസിൽ മടങ്ങിയെത്തുന്ന പ്രധാനമന്ത്രി ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ ചേരുന്ന G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിന്റെ ഭാഗമായ DRDL അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആകാശ്, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്ക് ആഗോളതലത്തിൽ മത്സരിക്കാൻ ശേഷിയുണ്ടെന്നും വ്യോമാക്രമണ ഭീഷണികളെ ഇന്ത്യ വിജയകരമായി ചെറുത്തതായും രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ വിദഗ്ധരുടെ സംഘമാണ് കോഴിക്കോട്ടെത്തുക. സംഘം കോഴിക്കോട്ടെ നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ പരിശോധനകളിൽ പങ്കാളികളാവുകയും ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ക്വാറന്റൈനിൽ കഴിയുന്ന 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്കയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നയാൾക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ICMR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പുതിയതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. നിലവിൽ 87 പേരാണ് പട്ടികയിൽ ഉള്ളത്. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്ന് രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ PA മുഹമ്മദ് റിയാസ് MLA നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ കളക്ടറേറ്റും നിപ കൺട്രോൾ റൂമും രാമനാട്ടുകര നഗരസഭയും സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുമായി MLA വിശദമായ ചർച്ച നടത്തി. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മരണശേഷം നടത്തിയ വിശദ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അതേസമയം മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച 2 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 5. കോഴിക്കോട് പയ്യോളി നഗരസഭയിലെ തച്ചൻകുന്നിൽ 3 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. പനിയും മറ്റ് ലക്ഷണങ്ങളും കണ്ടതിനെ തുടർന്ന് കുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിൽ വിതരണം ചെയ്ത ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാട്ടാക്കടയിലെ കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ഓറഞ്ച് ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അധികൃതർ ഇടപെട്ട് ഈ ബേക്കറി അടപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പാരമ്പര്യത്തിലൂന്നിയതും ലോകത്തിനു മുന്നിൽ തുറന്നിട്ടതുമായ രീതിയിലാണ് ഇന്ത്യയുടെ സാംസ്കാരിക രംഗം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ജനങ്ങളിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ആഴത്തിൽ അഭിമാനം വളർത്തുന്നതിനായി ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. കാശി വിശ്വനാഥ് കൊറിഡോർ നിർമ്മാണം, മഹാകാൽ ലോക് പ്രോജക്ട്, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, ജുന സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം, അയോധ്യയിലെ ഗ്രാമക്ഷേത്ര സ്ഥാപനം എന്നിവ മോദി ഗവൺമെന്റിന്റെ പ്രധാന സാംസ്കാരിക നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ആത്മീയ സർക്യൂട്ടുകളിലൂടെയും ആധുനിക തീർത്ഥാടന സൌകര്യങ്ങളിലൂടെയും ഇന്ത്യയുടെ നാഗരിക അഭിമാനം തടസ്സമില്ലാതെ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ്. മ്യൂസിയം ഗ്രാന്റ് സ്കീം, കൾച്ചറൽ ഫംഗ്ഷൻ ആന്റ് പ്രൊഡക്ഷൻ ഗ്രാന്റ് സ്കീം എന്നിവ ഈ പരിവർത്തനത്തിന് കരുത്തുപകരുന്ന പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടുന്നു.
1: സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കെഎസ്ആർടിസി പദ്ധതി മറ്റന്നാൾ മുതൽ പ്രാബല്യത്തിൽ വരും. എല്ലാ വിഭാഗം ഓർഡിനറി സർവീസുകളിലും പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ദൂരപരിധിയില്ലാതെ സൌജന്യ യാത്ര അനുവദിക്കും. എന്നാൽ സിറ്റി ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെ സൂപ്പർ ക്ലാസ് സർവീസുകൾ, ഉത്സവകാല സ്പെഷ്യൽ സർവീസുകൾ, വീക്കെൻഡ് അഡീഷണൽ സർവീസുകൾ, BTC സർവീസുകൾ, ചാർട്ടേഡ് ട്രിപ്പുകൾ എന്നിവയിൽ ഈ സൌജന്യം ഉണ്ടായിരിക്കില്ല. യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് തുക ഈടാക്കാതെ നിർബന്ധമായും 0 ടിക്കറ്റ് നിരക്കിലുള്ള ടിക്കറ്റ് നൽകണം. ടിക്കറ്റിൽ കയറിയ സ്ഥലവും ഇറങ്ങേണ്ട സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണെന്നും കെഎസ്ആർടിസി അധികൃതർ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ തയ്യൽ മെഷീൻ ദിനം. വസ്ത്രങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രീതിയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തെ ആഘോഷിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 13 ദേശീയ തയ്യൽ മെഷീൻ ദിനമായി ആചരിക്കുന്നത്. 1790 ഇംഗ്ലീഷുകാരനായ തോമസ് സെയിന്റാണ് ആദ്യത്തെ തയ്യൽ മെഷീൻ പാറ്റന്റ് ചെയ്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KCB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. ഇപ്പോൾ അമേരിക്ക പരാഗ്വേയുമായി ഏറ്റുമുട്ടുകയാണ്. ലോസ്ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അമേരിക്ക 1 ഗോളിന് മുന്നിട്ട് നിൽക്കുന്നു. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇന്നലെ വൈകിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനം നടത്തിയ ശേഷം വൈകിട്ട് 4 മണിയോടെ മുഖ്യമന്ത്രി ചെന്നൈയിലേക്ക് തിരിച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4-ാമത്തെ ആരാധനയായ രോഹിണി ആരാധന നാളെ. ചൊവ്വാഴ്ച മുതൽ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസ്, സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നാളെ. ഓപ്പറേഷൻ സിന്ദൂറിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനം ഇന്ത്യയുടെ രാജ്യരക്ഷാ ഗവേഷണ വികസന രംഗത്തിന്റെ വളർച്ചയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര സംഘം ഇന്ന് കോഴിക്കോട്ടെത്തും. ജില്ലയിൽ പുതിയ നിപ കേസുകൾ കണ്ടെത്തിയിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സ്ത്രീകൾക്ക് സൌജന്യയാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. ലോകകപ്പ് ഫുട്ബോളിൽ ബോസ്നിയ ഹോർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
5: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്ത് സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഒമാൻ തീരത്ത് യുഎസ് നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ പി.വി. സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ ഇന്ന് നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ഇത്തവണത്തെ പാസിംഗ് ഔട്ട് പരേഡിൽ ആദ്യമായി വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം മാർച്ച് ചെയ്യും. 500-ലധികം കേഡറ്റുകൾ സൈനിക ഉദ്യോഗസ്ഥരായി ചുമതലയേൽക്കും. ഒമാൻ തീരത്തുണ്ടായ യുഎസ് നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ സംഭാഷണത്തിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇതേ വിഷയത്തിൽ ന്യൂഡൽഹിയിലെ യുഎസ് പ്രതിനിധിയെ നേരത്തെയും വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഫ്രാൻസിലെത്തും. പ്രധാനമന്ത്രിയുടെ 7-ാമത്തെ ഫ്രാൻസ് സന്ദർശനമാണിത്. നാളെ മുതൽ ഈ മാസം 16 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്കിയൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലോവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്കിയയിൽ സന്ദർശനത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ. സന്ദർശനത്തിന് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി ഫിക്സോയുമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ പരിഗണിക്കുകയും ചെയ്യും. പ്രസിഡന്റ് പെല്ലിഗ്രീനിയെയും ശ്രീ മോദി സന്ദർശിക്കും. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2024 $1 ബില്യൺ എന്ന നാഴികക്കല്ല് പിന്നിടുകയും തുടർന്ന് തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളുമായും സഹകരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കൂടുതൽ ശക്തമാക്കുന്നതാണ് പ്രധാനമന്ത്രിയുടെ സ്ലോവാക്യൻ സന്ദർശനം.
0: റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷാ നടത്തിപ്പിനെക്കുറിച്ച് ഇന്ത്യൻ റെയിൽവേയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ സുതാര്യവും കൃത്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമായ സംവിധാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്നലെ ചേർന്ന ഉന്നതതല അവലോകന യോഗം ചർച്ച ചെയ്തു. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം അവലോകനം ചെയ്തു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിന് ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. പുനഃപരീക്ഷകൾ സുഗമവും സുതാര്യവും സുരക്ഷിതവുമായിരിക്കണമെന്നും പരീക്ഷാ നടത്തിപ്പ് സുഗമമാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി പറഞ്ഞു. കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യുജി പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റ് ആക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഹൈദരാബാദിൽ DRDOയുടെയും DRD ലബോറട്ടറിയുടെയും അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DRDO വികസിപ്പിച്ചെടുത്ത ആകാശ് ബ്രഹ്മോസ് സംവിധാനങ്ങൾ ആഗോള പ്രതിരോധ സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ മത്സരശേഷി തെളിയിക്കുന്നതാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. യോഗയുടെ സ്വീകാര്യത ആഗോളതലത്തിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തവണ ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഓൺലൈൻ യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും ശാന്തതയും നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും. ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷാ സേനകളുടെ 57-ാമത് DG ലെവൽ അതിർത്തി ഏകോപന സമ്മേളനത്തിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് ആവർത്തിച്ചത്. അതിർത്തിയിലെ നിലവിലെ സാഹചര്യം, അതിർത്തി സുരക്ഷാ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച ആശങ്കകൾ എന്നിവയും 4 ദിവസത്തെ സമ്മേളനത്തിൽ ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ അറിയിച്ചു. ക്വാറന്റൈനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ ഇന്ന് ജില്ലയിൽ സന്ദർശനം നടത്തും. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. മലപ്പുറം ജില്ലയിൽ 2 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ കീഴിൽ സമാനതകളില്ലാത്ത പുരോഗതിയാണ് രാജ്യം കൈവരിച്ചത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികൾ ഇതിനകം നടപ്പാക്കി. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ശക്തിപ്പെടുത്തുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഇന്നറിയാം. വിശദാംശങ്ങളിലേക്ക്.
3: രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കൽ, ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തൽ എന്നിവയ്ക്കായി നിരവധി ദേശീയ അന്തർദേശീയ സംരംഭങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇതിനകം നടപ്പാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലൂടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ സാംസ്കാരിക മേഖല വലിയ രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. കാശി വിശ്വനാഥ ഇടനാഴി നിർമ്മാണം, മഹാകാൽ ലോക് പദ്ധതി, മാ കാമാഖ്യ ക്ഷേത്രത്തിന്റെ പുനർവികസനം, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. മ്യൂസിയം ഗ്രാന്റ് പദ്ധതി, സാംസ്കാരിക പ്രവർത്തന ഉൽപാദന ഗ്രാന്റ് പദ്ധതി എന്നിവയും കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. ജപ്പാൻ താരം അകാനെ യമഗുച്ചിയെയാണ് നേരിടുന്നത്. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധു സെമിയിൽ കടന്നത്. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് 87 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത 20 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 20 ഓവറിൽ 132 റണ്ണുമായി എല്ലാവരും പുറത്താവുകയായിരുന്നു. ഞായറാഴ്ചയാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. 1 മാസം നീളുന്ന T20 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5-ന് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിന മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും ഓരോ ഗോളുകളാണ് നേടിയത്. രണ്ടാം മത്സരത്തിൽ USA പരാഗ്വേയെ നേരിടുന്നു. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ വിശദാംശങ്ങൾ KSRTC പുറത്തിറക്കി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ മറ്റന്നാൾ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. ഉൽപാദന കേന്ദ്രീകൃത വളർച്ചയിലും തൊഴിലവസര സൃഷ്ടിയിലും നൽകിയ ഊന്നൽ വ്യാവസായിക വളർച്ചയെ ത്വരിതപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി. ഒമാൻ തീരത്ത് US നാവിക ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശനം നാളെ മുതൽ. സ്ലോവാക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. ഓപ്പറേഷൻ സിന്ദൂറിലെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തിന്റെ ശക്തിയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതിയതായി രോഗബാധ കണ്ടെത്തിയിട്ടില്ല. കേന്ദ്രസംഘം ഇന്നെത്തും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും. എന്ത് റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ടോപ്പിക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളൊരു ടോപ്പിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതായത് നമ്മളിൽ പലരും ഭയങ്കര ഫുഡീസ് ആണല്ലേ. നമുക്ക് ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഡിക്ഷനാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ചില കോമ്പിനേഷനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും നമ്മളുടെ കൂട്ടുകാരൊക്കെ ചോദിക്കും, ഹേ മനുഷ്യ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്താണ് ഈ കഴിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണോ കഴിക്കുന്നത്? ഇതെന്താണ്? അതായത് ഈ ദോശയുടെ ഒക്കെ കൂടെ നമ്മളിപ്പം പലതരത്തിലുള്ള കറികൾ കഴിക്കുന്നവരുണ്ടായിരിക്കും, ചിലവർ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുന്നവരുണ്ടായിരിക്കും, അങ്ങനെ അതിന് പകരം ജാമൊക്കെ കൂട്ടി കഴിക്കുന്നവരുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ദോശയുടെ കൂടെ വെറൈറ്റി ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കോമ്പിനേഷൻസ് ഫുഡൊക്കെ കഴിക്കുന്നവരുണ്ടായിരിക്കും, അത് പുട്ടിൻ്റെയൊക്കെ കൂടെ മിക്ചർ കൂട്ടി കഴിക്കുന്നവരുണ്ടായിരിക്കും. ചായയിൽ നമ്മളെപ്പോഴും ബിസ്ക്കറ്റാണ് മുക്കി തിന്നാറെങ്കിൽ, ബിസ്ക്കറ്റോ റസ്കോ ഒക്കെ മുക്കി തിന്നാറെങ്കിൽ ചില കൂട്ടർ പഴംപൊരി പോലും ചായയിൽ മുക്കി കഴിക്കുന്നവരും ഉണ്ടായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ വിചിത്രമായ കുറച്ച് കുറച്ച് എന്താണ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളും ഇങ്ങനെയൊക്കെ കഴിക്കുന്നവരാണോ? അങ്ങനെ സീക്രട്ട് ആയിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ നിങ്ങളുടെയൊക്കെ കൈവശമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ നിങ്ങൾ കഴിക്കുന്ന കോമ്പിനേഷൻ ഫുഡുകൾ എന്തൊക്കെയാണ്, അതിപ്പോൾ നല്ലതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കഴിച്ച് നോക്കാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചധികം വിഭവങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ സീക്രട്ടായിട്ട് കഴിക്കുന്ന എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കോമ്പിനേഷൻ ഫുഡ്സൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ച് പറഞ്ഞോളൂ കേട്ടോ. 9544740092 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള കോമ്പിനേഷൻ ഫുഡുകളൊക്കെ വിളിച്ച് പറയേണ്ടത്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഈ നല്ല മഴയുള്ള ദിവസമാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ എണീറ്റിട്ടുണ്ടോ? അതോ എനിക്കറിയില്ല, എണീറ്റിട്ടുണ്ടോ അതോ ഇപ്പോഴും കിടക്കപ്പായൽ കിടന്നിട്ടാണോ എന്നെ കേൾക്കുന്നത്? അതോ ഈ പറഞ്ഞ പോലെ തന്നെ രാവിലെ അമ്മമാരൊക്കെ രാവിലെ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കുമായിരിക്കും. അപ്പോൾ പലതരത്തിൽ അമ്മമാർ പറയാറുണ്ട്, റേഡിയോ ഒക്കെ കേട്ടുകൊണ്ട് പാട്ടൊക്കെ കേട്ടുകൊണ്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മമാരും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ, അതും ഉണ്ട് കേട്ടോ, അതും ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം, വെറൈറ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള ഫുഡുകളൊക്കെ പരീക്ഷിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ടോ? അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ വിളിച്ച് പറയൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മഴയുള്ള ദിവസം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പാട്ടുകളും നമ്മൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് ഒത്തുകൂടാല്ലേ. അപ്പോൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
9: ഒരു സൊല്യൂഷൻ ഉണ്ട്.
8: എന്താ സൊല്യൂഷൻ?
9: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
10: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: യേഴ്സ് അഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്കിപ്പോൾ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു രാവിലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല ഫുഡുകളെ കുറിച്ചിട്ടല്ല, വിയേർഡായിട്ടുള്ള കുറച്ച് ഫുഡുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. വിചിത്രമായ ഫുഡുകളെ കുറിച്ചിട്ടാണ്, വിചിത്രമായ കോമ്പിനേഷനുകളെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ നിങ്ങളും കഴിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. അങ്ങനെ കഴിക്കാത്തവരൊന്നും എന്താണ് കാണത്തില്ല, വളരെയധികം കുറവായിരിക്കും. ഈ വിയേർഡായിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാത്തവരായിട്ടല്ലേ. ഇപ്പോഴും നമ്മൾ യഥാർത്ഥം നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം കൂടെ പരീക്ഷിച്ച് നോക്കിയാൽ മതിയാവും, അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ അതല്ലാതെ പുതിയത് പരീക്ഷിക്കാൻ, പുത്തൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ എപ്പോഴും ഇതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അതൊക്കെ ട്രൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, നമുക്കൊരു കോളുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? അതെല്ലോ, ഐശ്വര്യാണല്ലോ. കനേറ്റി വിജയ മാമയാണ് സംസാരിക്കുന്നത്. അമ്മ, നമ്മളുടെ ടോപ്പിക് കേട്ടോ കേട്ടോ. ഇവിടെ മഴക്കോള് ഭയങ്കര ഫുൾ ഇരുട്ടടച്ച് കിടക്കുകയാണ്. ഇവിടെ ഭയങ്കര ഇരുട്ടടച്ച് നിക്കുന്നതേ ഉള്ളൂ, പെയ്തില്ല. ഇടയ്ക്ക് പെയ്യും, ഇടയ്ക്ക് അങ്ങനെ
1: കറണ്ട്.
0: രാവിലെ ചായ കുടിച്ചോ?
1: രാവിലെ ചായ കുടിച്ചു. പോട്ടെ,
0: എന്താണ് പരിപാടി?
1: അടുത്തത് ഒരു കുളി വേനയൊക്കെ ഉണ്ട്, അവനൊക്കെ പറ്റുന്നില്ല. മഴയത്ത് എങ്ങോട്ട് പാനോ വരാനോ ഇറങ്ങാനോ ഒന്നും ഒക്കുന്നില്ല.
0: നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കേട്ടോ.
1: ടോപ്പിക്ക്
0: വെറൈറ്റി ഫുഡുകൾ. നമ്മളെപ്പോഴും കോമ്പിനേഷൻ എന്താണ്, ചായയുടെ കൂടെ ബിസ്ക്കറ്റ്, റിസ്ക് അങ്ങനെയൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. ഏ, ചായ മാത്രല്ല കേട്ടോ, ചായ മാത്രല്ല. ഇപ്പൊ ചോറിന്റെ കൂടെ നമ്മളെപ്പോഴും കറി കഴിക്കാറുണ്ട്. പക്ഷെ ചോറിന്റെ കൂടെ മിച്ചർ കൂട്ടി, ചോറിന്റെ കൂടെ കറിയാണല്ലോ കഴിക്കുന്നത്. പക്ഷെ ചോറിന്റെ കൂടെ വെറൈറ്റി ആയിട്ട് മിച്ചറൊക്കെ കഴിക്കുന്നവരും ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ
1: എനിക്ക് രാവിലെ എഴുന്നേറ്റ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ അതിന്റെ കൂടെ. ഇതിനു മുമ്പ് റെസ്റ്റ് ആയിരുന്നു, ഇപ്പൊ എനിക്ക് കുറഞ്ഞ ആളുകൊണ്ട് റെസ്റ്റ് വേണ്ട. അതിന്റെ ഒരു മിസ്റ്റേക്ക് കേട്ടു ഞാൻ, അതിന് ശേഷം എനിക്ക് അത് ഇഷ്ടമാണ്.
0: പിന്നെ
1: ഈ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്
0: ഉണ്ടല്ലോ,
1: അത് രണ്ടു മൂന്നെണ്ണം കഴിക്കും.
0: അല്ല, ഞാൻ ചോദിച്ചതല്ലേ, നമ്മൾ വെറൈറ്റി ആയിട്ട് വിചിത്രമായിട്ടുള്ള ഫുഡുകൾ ട്രൈ ചെയ്യാറുണ്ടോന്നാ. ചായയുടെ കൂടെ പഴംപൊരി മുക്കി കഴിക്കാറുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഐസ്ക്രീമിന്റെ കൂടെ, ഐസ്ക്രീമിന്റെ കൂടെ മുളകുപൊടി ഇട്ട് കഴിക്കാറുണ്ടോ ഇനി? അങ്ങനെയൊക്കെ വിചിത്രമായിട്ടുള്ള ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഞാൻ ഐസ്ക്രീമിന്റെ കൂടെ മുളകുപൊടി ഒന്ന് ഇട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ ചായയും ചോറും കൂടി കഴിച്ചിട്ടുണ്ട്.
0: ചായയും ചോറൂടെ
1: കഴിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കടയിലുള്ളപ്പം പിന്നെ ഉച്ചക്ക് ഊടൊക്കെ കഴിയുമ്പോ എന്തോ എന്നറിയോ, ചായ ഒഴിച്ച് അടുത്ത് വെച്ചിട്ട് ചോറിടും. ചോറ് നിന്ന് കഴിയിൽ നന്നായിട്ടില്ല ചായ എടുക്കുന്നത്, അതിനൊരു പ്രത്യേക ടേസ്റ്റ്.
0: അങ്ങനെയാണോ? അതോ ഞാൻ വിചാരിച്ചു വെള്ളത്തിന് പകരം ചായ ആയിരിക്കും കുടിക്കുന്നത്.
1: പിന്നെ അതേപോലെ രാത്രി ഇതിന് മുമ്പ് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു.
0: എന്താണോ പരിപാടി?
1: ചായ രാത്രി ഉറങ്ങാൻ നേരത്ത് ഒരു മുട്ടായി എടുത്ത് വായി വെച്ചിട്ടുണ്ടോ, പല്ലിമുട്ടായി ആയിരുന്നു. എന്തെങ്കിലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് എനിക്ക് ഷുഗർ
0: വിടും.
1: പുൽപ്പല്ലേ പല്ലന്നെ എടുത്തു മോളെ. പിന്നെ അതിന് ശേഷം ഇപ്പം ചിലപ്പോഴെങ്ങനെ ഇങ്ങനെ കിടന്ന് ഉറക്കം വന്നില്ലെങ്കിൽ ഒരു വിക്കറ്റ് എടുത്ത് വായിട്ടുണ്ട്. അതുകൊണ്ട് ഉറിന്റെ പറഞ്ഞു.
0: അല്ലാതെ അമ്മ വേറെ വല്ല വെറൈറ്റി ഫുഡുകളൊന്നും ട്രൈ ചെയ്യാറില്ലേ?
1: ഇഷ്ടാണ്.
0: അതാണ്
1: സുഖായിട്ടിരിക്കുന്നു.
0: പിന്നെ
1: എല്ലാ കാര്യങ്ങൾ നടക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പ്രത്യേകം എന്റെ പട്ടകാമ്മയും
0: അതാണ് എല്ലാരും ഉണർന്നു വരുന്നുള്ളതാണ് തോന്നുന്നത്. കാര്യം നല്ല അസ്സൽ പണിയായോണ്ടേ ഉറക്കം ഇങ്ങനെ പിടിച്ചു കിടക്കും.
1: മോളെ അതെ സെക്കൻഡ് ക്വാർട്ടറിലെ അല്ലേ കേറുള്ള വീട്ടമ്മമാരൊക്കെ മഞ്ഞ ഇച്ചിരിയേറെ പോണത്. അവർക്ക് ആഴ്ച ഒരു അവധി കൊച്ചുങ്ങൾക്കുള്ളപ്പം ട്യൂഷന് പോണം, എന്നാലും എന്തൊക്കെയാണ് ആഗ്രഹിച്ചു വരുന്നത്. അതുകൊണ്ട് എല്ലാരും പുറത്തു കൂടിയൊന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കും.
0: അതെ അതെ. അപ്പൊ ഇന്നത്തെ ദിവസം അമ്മയുടെ നല്ല അടിപൊളി ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. വിളിച്ചതിൽ വളരെയധികം സന്തോഷം കേട്ടോ.
1: അടിപൊളിയായിരിക്കട്ടെ, ഇന്നത്തെ ദിവസം സന്തോഷമായിരിക്കട്ടെ.
0: താങ്ക് യു. നിങ്ങൾ എല്ലാരും തമ്മിൽ ഫ്രണ്ട്സ് ആണ് അല്ലേ?
1: മലപ്പുറത്തുനിന്ന് വിളിക്കുന്ന
0: അതാണ്.

തന്നെ വിയേഡായിട്ടുള്ള ഫുഡുകളൊക്കെ നിങ്ങൾ കഴിക്കാറുണ്ടോ എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ഒരുപാട് രുചിഭ്രാന്തന്മാരൊക്കെ ഉണ്ടായിരിക്കല്ലേ, അങ്ങനെ വിളിക്കാവോ, ഫുഡീസ്. അപ്പോൾ അവർ പുതിയ പുതിയ ഭക്ഷണങ്ങളും രുചികളും ഒക്കെ തേടി പുതിയ പുതിയ റെസ്റ്റോറൻറ്റുകളൊക്കെ തപ്പി നടക്കുന്ന തിരക്കിലായിരിക്കും. ചിലപ്പോൾ ചില ചില ആളുകൾക്ക് ഇത് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഒരു ചായ കുടിക്കാനായിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പുതിയ വെറൈറ്റി ഫുഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ദൂരം വേണമെങ്കിലും അവരത് പൊയ്ക്കോളൂ. ആ ഒരു ഫുഡിന് വേണ്ടി മാത്രം എത്ര ദൂരം താണ്ടി അല്ലെങ്കിൽ എത്ര സ്ട്രഗിൾ സഹിച്ചിട്ടായാലും അല്ലെങ്കിൽ കയ്യിൽ ഒട്ടും പൈസ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അത് കഴിക്കാൻ നോക്കി നോക്കി നോക്കി നോക്കി തപ്പി തപ്പി പോയി കഴിക്കും. അപ്പോൾ ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ അറിയും. ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മളുടെ ഫുഡ് ഐറ്റംസിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കോംപ്രമൈസും ഇല്ലല്ലോ, ഫുഡിലും ഡ്രസ്സിലും. അപ്പോൾ ആ രണ്ട് കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല. ഓരോ ദിവസങ്ങളിലും ഓരോ മിനിറ്റിലും നമുക്ക് എന്താണ് ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം നിങ്ങളും ഇതുപോലെ നിങ്ങളെ കൂട്ടത്തിലും ഉണ്ടോ ഇതുപോലെ എവിടെയെങ്കിലും ഫുഡ് കിട്ടുമെന്ന് അറിയുമ്പോൾ എന്താണ് ഓടിപ്പോയി അല്ല എത്ര ദൂരം താണ്ടിയും വേണമെങ്കിലും അവിടെ ചെന്ന് ആ ഒരു ഫുഡ് കഴിച്ച് കഴിയുന്നിടം വരെ ഒരു സമാധാനമില്ലാത്ത ആരെങ്കിലും അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരും കൂടി ഫോൺ ചെയ്തോളൂ കേട്ടോ. 9544-7000-9129 എന്ന നമ്പറിലേക്ക്. അപ്പോൾ പിന്നെ പറയാനുള്ളത് എന്താണ്, എന്താണ് ദോശയുടെ കൂടെ നിങ്ങളൊക്കെ ജാമൊക്കെ കൂട്ടി കഴിക്കാറുണ്ടോ? അപ്പോൾ നമുക്കിനി അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കിയാലോ. ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോയിൽ കണ്ടതാണ്, ദോശയുടെ കൂടെ ജാമൊക്കെ കൂട്ടി കഴിക്കാമെന്ന്. അത് ചിലപ്പോൾ നല്ലതായിരിക്കും അല്ലേ. ചിലപ്പോൾ എല്ലാവരും കഴിക്കുന്ന ചില എന്താണ് ഭൂരിഭാഗം കഴിക്കുന്നവരും ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. നമ്മളെപ്പോഴും എന്താണ് ദോശയുടെ കൂടെ ചമ്മന്തിക്കറി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറിയൊക്കെ ആയിരിക്കുമല്ലോ കഴിക്കാം. അപ്പോൾ നമ്മളെന്താണ് ബ്രെഡും ജാമും കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇനി ദോശയും ജാമും കൂടെ കൂട്ടിയൊന്ന് കഴിച്ച് നോക്കാം അല്ലേ. അങ്ങനെ നോക്കാം. പിന്നെന്താണ് നിങ്ങളൊക്കെ ഇതുപോലെ ഫുഡൊക്കെ ചില ഫുഡീസ് തന്നെ എപ്പോഴും എന്താണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ പോയി ആ ഒരു ഫുഡ് കഴിച്ചിട്ട് വെറുതെ ഇങ്ങ് പോരുകയല്ല. അവരിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റായി കയറിയാൽ പോലും അവിടുത്തെ നമ്മളൊക്കെ എങ്ങനെയായിരിക്കും, കോമൺ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെയായിരിക്കും, കോമൺ ആയിട്ടുള്ള ആൾക്കാരല്ല കോമൺ എന്താണ് ഫുഡ് അത്ര ഫുഡിനോട് പ്രേമമില്ലാതെ എന്താണ് വിശപ്പടക്കാൻ മാത്രം ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ പോയി ഓർഡർ ചെയ്യുമായിരിക്കും. പക്ഷേ ഫുഡീസിനെ സംബന്ധിച്ച് അവരാ ഒരു എന്താണ് മെനു ഒക്കെ എടുത്തതിന് ശേഷം നല്ല ഫുൾ അങ്ങ് അരിച്ച് പെറുക്കുമല്ലേ. അരിച്ച് പെറുക്കിയതിന് ശേഷം അതിനകത്ത് ഏറ്റവും മികച്ചത് ഏത്, ഏതാണ് മികച്ചത്, ഏതാണോ വെറൈറ്റി നമ്മൾ കഴിച്ചിട്ടില്ലാത്തത് ഏത്, അതിന് പുറകെ ആയിരിക്കും പോകുന്നത്. രണ്ട് കൂട്ടരുണ്ട്, ഫുൾ ഒരു വട്ടം കഴിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം കഴിക്കുന്നൊരു കൂട്ടരുണ്ട്, വെറൈറ്റി ആയിട്ട് ആ ഇത് ഞാൻ കഴിച്ചതാണല്ലോ അതിൻ്റെ വേറൊരു രുചി അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു രുചിയുടെ പുറകിൽ പോകുന്ന മറ്റു കൂട്ടരും ഉണ്ടായിരിക്കും. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, നിങ്ങളും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വിയേഡായിട്ടുള്ള വിചിത്രമായിട്ടുള്ള കോമ്പിനേഷൻ ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ കേട്ടോ. 9544-7000-9129 എന്ന നമ്പറിലേക്ക്. അപ്പോൾ വീണ്ടും കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് മടങ്ങിയതാട്ടോ.

0: യെസ് ഗൈസ്, അങ്ങനെ വീണ്ടും മടങ്ങിയെത്തുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊപ്പം കൂടെ ഉള്ളത് ആരാണ്? നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണല്ലേ. അപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? വെറൈറ്റി ആയിട്ടുള്ള കുറേ വിചിത്രമായിട്ടുള്ള കോമ്പിനേഷൻ ഫുഡുകളെ കുറിച്ചിട്ടാണല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു പാട്ട് പോയ സമയത്ത് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ വീണ്ടും ഈ ഒരു സമയത്ത് വിളിക്കാമെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു മെസ്സേജിലേക്ക് പോകാം. ഐശ്വര്യ, ഐസ്ക്രീമും പഴംപൊരിയും കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനൊരു ദിവസം കറി ഇല്ലാതിരുന്ന സമയത്ത് രസവും ഇഡലിയും കൂടെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ രസവും ഇഡലിയും സ്ഥിരമായിട്ട് കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു. മെസ്സേജ് അയച്ചിട്ടുള്ളത് സൽമാനാണ് കേട്ടോ. ഞാൻ ഇതുവരെ പഴംപൊരിയും എന്താണ് ഐസ്ക്രീമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ കഴിക്കാൻ നല്ലതാണോ? എന്നിട്ട് നല്ലതാണെന്ന്, ഓക്കെ, നല്ല ഐസ്ക്രീമിൻ്റെ കാര്യം നല്ലതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്താണ്, ഇഡലിയും രസവും കൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഓക്കെ, ഈ രണ്ട് ഫുഡും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, ഇങ്ങനെ കഴിച്ചിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് നല്ലതാണെങ്കിൽ കഴിച്ച് നോക്കാമല്ലേ. ഇഡലിയും, എനിക്ക് തോന്നുന്നു ഇഡലിയും രസവും കൊള്ളായിരിക്കും. കാര്യം എന്തായാലും ഇഡലിയുടെ കൂടെ നമ്മൾ എരിവുള്ള കറിയൊക്കെ ആയിരിക്കുമല്ലോ കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇഡലിയും രസമൊക്കെ നല്ലതായിരിക്കുമല്ലേ. നമ്മളിങ്ങനെ ഇഡലി ഇങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കുമ്പോൾ നല്ലതായിരിക്കും. ഞാൻ അങ്ങനെയാണ് കഴിക്കാറ്, ഇഡലി ഇങ്ങനെ എന്താണ് നല്ലോണം കുഴച്ചാണ് കഴിക്കാറ്. അപ്പോൾ രസം കൂടെ ആകുമ്പോൾ നല്ലതായിരിക്കും. പക്ഷേ ഐസ്ക്രീമും എന്താണ് പഴംപൊരിയും അത് കഴിച്ചിട്ടില്ല. ഓക്കെ, ഇനി ഒരു വട്ടം ട്രൈ ചെയ്യണം. ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്?
1: ഞങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം ഐശ്വര്യ കുട്ടി.
0: എന്തോ, പറഞ്ഞോളൂ സിന്ധു അമ്മ. ഇതൊക്കെയാണ് വിശേഷം.
1: എന്ത് സൂപ്പർ മഴ പെയ്യുന്നു, മിറ്റം മൊത്തം നിറഞ്ഞു വെള്ളം വരണം.
0: നമ്മള് കുട്ടികളായിരുന്ന സമയത്തൊക്കെ രസമായിരുന്നു വെള്ളമൊക്കെ ഉണ്ടാക്കി കളിക്കാൻ. ഇപ്പൊ നമുക്കിതൊരു ചടപ്പ്.
1: നമ്മുടെ പേപ്പർ വെള്ളത്തിനകത്ത് നമ്മൾ അവിടെ തിണ്ണക്ക് ഇങ്ങനെ വരാതെ ഇരുന്നോണ്ട് പേപ്പർ വെള്ളം വിട്ടിട്ട് അതിനകത്ത് ഒരു പങ്കായം ഒക്കെ വെച്ചിട്ട് ആ വെള്ളം എങ്ങോട്ട് പോകുന്നു.
0: ഞാൻ ഉറുമ്പിനെ വണ്ടിനെയൊക്കെയായിരുന്നു പിടിച്ചിടുന്നത്.
1: എന്നിട്ട് ആ വെള്ളം തടസ്സം നിൽക്കുവാണെങ്കിൽ അതിന് എടുത്തു വിടും. എവിടാ പോന്നേന്ന് വെച്ചാ പോട്ടെ, അല്ല അത് ചെന്ന് എത്തുന്നത് എവിടാണോ, വല്ല കണ്ടത്തിലോ വല്ല കുളത്തിലോ.
0: അതാണ്, ഞങ്ങളുടെ അവിടെ വയലുണ്ടായിരുന്നു. സോ ആ വയലിന്റെ അടുത്തോട്ട് നമ്മളിങ്ങനെ ഇങ്ങോട്ട് വയലിന്റെ അടുത്തോട്ട് ഒഴുകി പോകുന്നൊരു ചാലുണ്ടായിരുന്നു, ഓവന്ന് ഓവ. അപ്പൊ അവന്റെ അടുത്ത് നമ്മൾ കുടയൊക്കെ പിടിച്ചോണ്ട് കസിൻസ് നമ്മളെല്ലാം കൂടെ പോയിട്ട് ഇങ്ങനെ ഒഴുകിയിടും. എന്നിട്ട് അതിനകത്ത് ഞങ്ങള് ദുഷ്ടന്മാരായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അതിനകത്തില് വണ്ടിനെ ഉറുമ്പിനെയൊക്കെ പിടിച്ചിട്ട് ടാറ്റ കൊടുത്തു വിടുവായിരുന്നു. അതെ, എന്നിട്ട് അത് നമുക്ക് ആ വയലിലോട്ട് വന്ന് അത് എന്താ ചാലില്ലേ, ആ ചാലിന്റെ അങ്ങ് സൈഡിൽ നിന്ന്. അപ്പൊ നമ്മൾ ഈ വെള്ളം ഒഴുകിയ ചാലിലോട്ട് വരുന്ന സംഭവം ഉണ്ട്. അപ്പൊ അവിടോട്ട് ഇങ്ങനെ
1: എവിടെങ്കിലും
0: നമ്മള് പറഞ്ഞു പറഞ്ഞ് ടോപ്പിക്ക് നിങ്ങൾ പോയി. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് എന്താണ്? ടോപ്പിക്ക് പറയൂ.
1: നമ്മുടെ ഫുഡിനെ കുറിച്ചല്ലേ, നമ്മള് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫുഡിനെ കുറിച്ചല്ലേ?
0: കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫുഡിനെ കുറിച്ചിട്ടല്ല, നമ്മള് വെറൈറ്റി ആയിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യാറുണ്ടോ എന്നതാണ് ചോദിച്ചത്. അതായത് അലുവയും മത്തിക്കറിയും പോലെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു.
1: അലുവയും മത്തിക്കറിയും പോലെ പിന്നെ നമ്മൾ ഉണ്ടാക്കുമല്ലോ.
0: അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ട്രൈ ചെയ്യാറുണ്ടോ സിന്ധു അമ്മ?
1: ഉണ്ട്.
0: ഏതൊക്കെയാണ്, പറഞ്ഞോളൂ, പോരട്ടെ.
1: നമ്മളാണെങ്കിൽ നല്ല മൈദ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് തേങ്ങാപ്പാല് പിഴിഞ്ഞൊഴിച്ച് തേങ്ങാപ്പാല് പിഴിഞ്ഞൊഴിച്ചിട്ട് അത് ചോക്കോല നേരെ ഇങ്ങനെ ഉപ്പുമൊക്കെ ഇട്ട് നല്ലപോലെ കുഴച്ച് എന്നിട്ട് നല്ല നമ്മുടെ ഈ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ കലക്കി അങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മളത് കോരി ഒഴിച്ച് ചൂടും. ചുട്ടിട്ട് വാനിയച്ച് നമ്മൾ കോരി ഒഴിച്ച് ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇച്ചിരി തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടെ വെച്ചിട്ട് അത് തിരിച്ചും മടക്കണം. എന്നിട്ട് മടക്കി മുരിച്ച് എടുത്ത് കഴിക്കണം. നല്ലതല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ?
0: അത് നല്ലതാണ്. പക്ഷെ ഞാൻ ചോദിച്ചത് വിയേർഡ് ആയിട്ടുള്ള ഫുഡിനെ കുറിച്ചിട്ടാണ്, അതായത് വിചിത്രമായിട്ട്. നമ്മളിപ്പം അലുവയും മത്തിക്കറിയും തമ്മിൽ ഒട്ടും കോമ്പിനേഷൻ ഇല്ലാത്ത ഫുഡ് ഐറ്റം അല്ലേ. അതേപോലെ എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഐസ്ക്രീമിന്റെ പുറത്ത് വല്ല അച്ചാറിട്ട് കഴിക്കാറുണ്ടോ? അല്ലെങ്കിൽ അച്ചാറും
1: ഐസ്ക്രീമും അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ അപ്പൊ നമ്മള് ഈ ഉപ്പുമാവ് ഉണ്ടാക്കി റവ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിട്ട് ആരും അങ്ങനെ കഴിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ അച്ചാറും കൂട്ടി കഴിക്കും.
0: കഴിക്കാറുണ്ട്. ഞാനൊരു വട്ടം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മള് സ്കൂളിൽ പഠിക്കാൻ സമയത്ത് കഴിക്കാറുണ്ടായിരുന്നു.
1: അതുപോലെ തന്നെ മുട്ട പൊരിച്ചിട്ട് ചായ അനത്തി മുട്ടയും പൊരിച്ച് ചായയും കുടിക്കും.
0: ആണോ? മുട്ട ചിക്കി പൊരിക്കും എന്നിട്ടാണോ? അതോ?
1: അതെ അതെ. കാപ്പി. അതുപോലെ തന്നെ ഞാൻ ആര് നമ്മുടെ വീട്ടിൽ ആര് ഗസ്റ്റ് ആയിട്ട് വന്നാലും ഞാനൊരു മുട്ട പെട്ടെന്ന് ഒരിക്കും ചായ ഇട്ട് കൊടുക്കും, അല്ലെ കഞ്ചായ ഇട്ട് കൊടുക്കും.
0: നമ്മളും കഴിക്കും മറ്റുള്ളവരോട് അങ്ങനെയല്ല.
1: ഇല്ലല്ല, അവര് അങ്ങനെ കഴിക്കുന്നവര് പറയേ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കണം, ആര് വന്നാലും കഷ്ടപ്പെട്ട് വന്നാലും വിരുന്ന് വന്നാലും നമുക്ക് ഒരു ചായ കൂടുതൽ ജോലിയൊന്നും ഇല്ലല്ലോ, ഒരു മുട്ട പൊട്ടിച്ച് അത് ഒരിക്കുക അവരെ പറ്റിച്ചിരുന്നു.
0: അതാണ് അവർക്ക്, അവരും എന്താണ് ഇഷ്ടപ്പെടുന്ന ഫുഡ് ആണെങ്കിൽ അവരും ട്രൈ ചെയ്ത് എന്താണ് സന്തോഷിക്കട്ടല്ലേ, എൻജോയ് എൻജോയ്.
1: അതെ അതെ അതെ. നമുക്കൊരു കല്യാണം കഴിച്ച് പുതിയണ്ണം പുതിയർക്കിന് നമ്മുടെ വീട്ടിലോട്ട് വരുവാന് പെട്ടെന്ന് ഒന്നും കൊടുക്കാനില്ല, പെട്ടെന്ന് ഒരു ചായ എടുത്ത് ഒരു മുട്ട പൊട്ടിക്കുക, അത് പൊരിക്കുക, ചായയും കൊടുക്കുക, മുട്ടയും പൊരിച്ചു കൊടുക്കുക.
0: നമ്മളൊക്കെ ചായയുടെ ബിസ്ക്കറ്റും അല്ലെങ്കിൽ മിച്ചറ് അങ്ങനെ അത് നോക്കണം. പിന്നെ
1: നോക്കണേ മോള്,
0: ആ മുട്ടയും ചായയും, ഞാൻ ചായ ലവറാണ്, അപ്പൊ അതുകൊണ്ട് ചായയുടെ കൂടെ ഇനി മുട്ട കഴിച്ചു നോക്കണം. പക്ഷെ അച്ചാറും ഉപ്പുമാവും കൂടെ ഞാൻ കഴിച്ചിട്ടുണ്ട് സ്കൂളിൽ വെച്ചിട്ട്. കാരണം നമ്മൾ ചോറ് കൊണ്ടുവന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി അവൾ അന്ന് ഉപ്പുമാവായിരുന്നു കൊണ്ടുവന്നത്, അപ്പൊ പിന്നെ ചോറും നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ, എല്ലായിടത്തും ഒന്നും കഴിക്കല്ലോ നമ്മൾ
1: സ്കൂളാകുമ്പോ.
0: സ്കൂളാകുമ്പോ അങ്ങനെ, അപ്പൊ നമുക്ക് അതിന്റെ കൂടെ നമ്മള് ഫുഡൊക്കെ, എന്റെ ഫുഡ് ഞാൻ പകുതി വരുമ്പോ കൈ കഴുകിയിട്ട് വരുമ്പോഴത്തേക്ക് ഗ്ലാസ്സൊക്കെ എടുത്തോണ്ട്.
1: അതെ, അതുപോലെ തന്നെ നമ്മൾ കപ്പ ഉണ്ടല്ലോ, കപ്പ പുഴുങ്ങിയിട്ട്, കപ്പ പുഴുങ്ങിയിട്ട് കൊത്തി ചെറുതായിട്ട് കൊത്തി പൊടിക്കും, കൊത്തി പൊടിച്ചിട്ട് അത് തോരൻ വെക്കും,
0: എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. നമ്മള് ചീനി ഞാൻ അല്ലാണ്ട് എനിക്ക് ഇഷ്ടമല്ല കഴിക്കുന്നത്, പുഴുങ്ങിയൊന്നും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഈ പുഴുക്ക് വകകൾ ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ കടുവ പിടിച്ചുണ്ടാക്കുമ്പോ കഴിക്കുന്ന എനിക്ക് ഇഷ്ടം, അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എന്തായാലും സിന്ധു അമ്മ പറഞ്ഞ എന്താണ് വിയേർഡ് കോമ്പിനേഷൻസ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂല്ലേ. ഓക്കെ, അപ്പൊ അമ്മ വിളിച്ചതിൽ വളരെയധികം സന്തോഷം കേട്ടോ. ഇന്നത്തെ ദിവസം വളരെയധികം
1: നല്ല സുന്ദരമായ ഒരു
0: ദിവസമായിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ട്ടോ. ഓക്കെ, അപ്പൊ ഗൈസ് നിങ്ങളും ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ വീഗൻ തന്നെ ഈ ഫോൺ എടുത്ത് വിളിച്ചോളൂ. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് വരാം. പാട്ടുകളൊക്കെ കേട്ടിട്ട് വന്നതിന് ശേഷം മാത്രം വിളിക്കാം കേട്ടോ.

യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങി എത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് ആരാണ്? നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം എന്താണ്, വിയേർഡ് ഫുഡ്സിനെ കുറിച്ചിട്ടാണ്, വിയേർഡ് ആയിട്ടുള്ള ഫുഡ് കോമ്പിനേഷനുകളെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ പരീക്ഷിക്കുന്നത് എന്താണ്, നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം നമുക്ക് നമ്മുടെ കയ്യിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കുറവായിരിക്കും, വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമായിരിക്കും കാണുന്നത്. അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ, അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ ക്യാൻറ്റീനിലെ ഫുഡോ അല്ലെങ്കിൽ എവിടുത്തെ എന്താ പുറത്തുള്ള ഫുഡൊക്കെ കഴിച്ച് കയ്യിൽ കാശൊക്കെ തരുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് വെച്ച് കഴിക്കാൻ തുടങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ ഓരോരോ പരീക്ഷണങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു തട്ടിക്കൂട്ട് സംഭവങ്ങൾ ഉണ്ടാക്കും. ആ ഒരു തട്ടിക്കൂട്ട് സംഭവം കഴിച്ചു നോക്കുമ്പം ആ കൊള്ളാമല്ലോ, ഇത് കൊള്ളാമല്ലോ എന്നുള്ള രീതിയിൽ പിന്നീടത് നമ്മളങ്ങ് പ്രാക്ടിക്കലാക്കി വീണ്ടും വീണ്ടും അങ്ങ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. പിന്നീട് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും നമുക്കിഷ്ടപ്പെടുന്ന ടേസ്റ്റ് പിന്നീട് നമ്മൾ ഈ തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ആയിരിക്കും. അതല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് മിഡ് നൈറ്റ് ക്രേവിങ്സ് ഒക്കെ വരുന്ന സമയത്ത്, രാത്രിയിൽ ഉറക്കമില്ലാതെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഫുഡിനോടൊക്കെ എന്തെങ്കിലും മോഹങ്ങൾ തോന്നുക, അല്ലെങ്കിൽ വിശക്കുന്ന സമയത്ത് നമ്മൾ പോയി നോക്കുമ്പോൾ നമ്മുടെ ചോറൊക്കെ പകുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ, അല്ലെങ്കിൽ കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ചോറ് മാത്രം കാണുന്ന സമയത്തായിരിക്കും ഉള്ളത്. കൊണ്ട് ഓണം പോലെ നമ്മൾ മറ്റെന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി നോക്കും. ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ, നമ്മൾ എല്ലാ കാര്യങ്ങളും പല പല പരീക്ഷണങ്ങളൊക്കെ നടത്തി വിജയിക്കും, ചിലത് വിജയിക്കും, ചിലത് കുളമായി കൈ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാനുള്ള കാര്യമാണ്, ചിലർക്കൊക്കെ ഇഷ്ടം പോലെ പണിയും കിട്ടിയിട്ടുണ്ടായിരിക്കും. വിയേർഡ് ഫുഡൊക്കെ കഴിച്ചിട്ട് വയറിനൊക്കെ നല്ല അസൽ പണിയൊക്കെ കിട്ടി അല്ലേ, ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ വോമിറ്റിങ്ങും

ഉപയോഗിക്കും. എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ പുളിയുടെ ഒക്കെ കാര്യത്തിലെടുക്കുകയാണെങ്കിൽ പിഴപുളിയോ അല്ലെങ്കിൽ എന്താണ് വടക്കംപുളി കുടംപുളിയോ വളംപുളി എന്നല്ലേ പറയാം, വളംപുളിയോ അതല്ലെങ്കിൽ കുടംപുളിയോ ഒക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് പുളിയുടെ ടേസ്റ്റുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിലപ്പോൾ മീൻകറിയിലൊക്കെ അരിഞ്ഞിടാറുണ്ടായിരിക്കും അല്ലേ. ചിലപ്പോൾ അത് വീട്ടുകാർ കണ്ടുപിടിക്കാത്ത പോലും ഇല്ലായിരിക്കും. എന്താണ് നമുക്ക് എന്താണ് ഒരു വേറൊരു പുളിയുടെ പേരുണ്ടായിരുന്നല്ലോ, ചീമപ്പുളി എന്നൊക്കെ പറയില്ലേ, എന്താ അതിൻ്റെ യഥാർത്ഥ അച്ചൽ നെയിം എന്താണെന്ന് എനിക്കറിയില്ല. നമ്മുടെ അവിടെയൊക്കെ ചീമപ്പുളി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ നക്ഷത്രപുളി, അതെ നക്ഷത്രപുളിയൊക്കെ ആണെങ്കിൽ അരിഞ്ഞൊക്കെ ഇട്ട് മീൻകറിക്കകത്തിട്ട് പുളി ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ ഇതുപോലെ വേറെന്തെങ്കിലും ഐറ്റംസൊക്കെ നമ്മളുടെ അമ്മമാർ പരീക്ഷിച്ച് നമ്മൾ കൊണ്ട് തരാറുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളുടെ മുഖത്തെ ഒരു എക്സ്പ്രഷൻ ഇല്ലാന്നറിയുന്ന സമയത്തായിരിക്കും ആഹാ ഇനിയിപ്പോൾ പുളി ഇല്ലെങ്കിലും ഈ ഒരു സ്റ്റാർ പുളി ആയാലും ഇട്ടാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് മനസ്സിലാക്കി ഇതുപോലെ നമ്മളുടെ അമ്മമാരൊക്കെ ഇഷ്ടം പോലെ പണികളുമൊക്കെ വെച്ചിട്ട് പരീക്ഷിച്ച് അത് വിജയിച്ചിട്ടുമുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ കഥകളൊക്കെ നമ്മൾ അമ്മമാർക്കൊക്കെ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ വേഗം തന്നെ വിളിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാനുള്ളത് എന്താണ്, നമ്മൾ നമ്മളുടെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും വിയേർഡ് ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട്. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുക, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ പോയി ഫുഡ് കഴിക്കും. പക്ഷെ നമ്മുടെ ഹെൽത്തും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. വീണ്ടും കുറച്ച് പാട്ടുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ കേട്ടിട്ട് വന്നാലോ.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.

0: വീണ്ടും തിരികെ എത്തിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് എന്താണ് വിയേർഡായിട്ടുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ആരോഗ്യം അതിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. അതായത് നമുക്ക് തോന്നുന്ന പോലെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം, പക്ഷേ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ വിയേർഡായിട്ടുള്ള ഫുഡൊക്കെ വിപരീത ഫുഡുകളൊക്കെ കാണുമല്ലോ, നമുക്ക് കഴിച്ചുകൂടാൻ പറ്റാത്ത ഫുഡ് ഐറ്റംസൊക്കെ കാണും. സോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്ക് സ്വയം മറ്റുള്ളവർക്കത് അല്ലെങ്കിൽ പൊതുവെ എല്ലാവർക്കും അത് നല്ലതല്ലാന്ന് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ടേസ്റ്റ് നമ്മുടെ നാവിന് ഇഷ്ടപ്പെട്ടു എന്ന് വരും. ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഒരുപാട് ഓവറായിട്ട് ആ ഒരു ഫുഡൊന്നും കഴിച്ചുകൂടാ. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇതൊരു കോൾ വരുന്നുണ്ട് കേട്ടോ, ഒരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, കേൾക്കാവോ?
1: ഹലോ, കേൾക്കാം. നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഇത് നിങ്ങളുടെ പെർമനന്റ് ആയിട്ട് റേഡിയോ വിളിക്കുന്ന ഒരാളാണ്. രാവിലത്തെ പ്രോഗ്രാം മോണാട്ട് വരെ ഫാസ്റ്റ് ഞാൻ ദിവസം ഉണ്ട്.
0: ആണല്ലേ.
1: ഐശ്വര്യ.
0: ഐശ്വര്യ.
1: ഐശ്വര്യക്ക് അറിയാൻ സാധിക്കുമല്ലോ,
0: നമ്മള് ഗാനമഞ്ജലി വിളിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അച്ചാറ് ബിസിനസ് ഒക്കെ ഉള്ള അതാണോ?
1: അച്ചാറല്ല, പോർട്ട് ബിസിനസ്.
0: ആ, അപ്പൊ എന്തൊരു ബിസിനസ്? ഓക്കെ ഓക്കെ ഓക്കെ, സോറി സോറി.
1: ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്കൊന്ന് വിളിക്കാൻ പറ്റിയില്ല. ഞാനിപ്പൊ സത്യം പറയാൻ കുറച്ചു നേരം ആ പ്രോഗ്രാം കേട്ട്, അപ്പോഴൊക്കെ പാട്ടായിരുന്നു കേട്ടോ, അപ്പൊ അതുകൊണ്ട് എനിക്ക് വിളിക്കാം. പിന്നെ നമ്മൾ ഒത്തിരി ഫുഡൊക്കെ വളരെ വലിച്ചു വാരി കഴിച്ച് ഫസ്റ്റ് ഫുഡിൽ പോയി കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നല്ല രുചിയുള്ള ഫുഡ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്.
0: നമ്മുടെ ടോപ്പിക് അതല്ല, വിയേർഡായിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ
1: ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച.
0: അത് വിചിത്രമായിട്ടുള്ള ഉണ്ടാക്കുന്നതല്ല, നമ്മൾ വിചിത്രമായിട്ടുള്ള പല പല ഫുഡുകളും, സിമ്പിളായിട്ട് പറഞ്ഞാൽ അലുവയും മത്തിക്കറിയും പോലെ നമ്മൾ പല പല ഫുഡ് ഐറ്റംസ് വിചിത്രമായിട്ടുള്ളത് ട്രൈ ചെയ്യാറുണ്ടോ എന്നതാണ്.
1: ഉണ്ട് ഉണ്ട്, തീർച്ചയായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പെട്ടെന്ന് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയിട്ട് വന്ന് എന്റെ വീട്ടിൽ കഴിക്കുന്ന ഫുഡിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് വിചിത്രമായ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. ഫിഷ് ഒന്നും ഇല്ല.
0: ഏതൊക്കെയാണ് പറയൂ?
1: അതൊരു തക്കാളി ചമ്മന്തി, പിന്നെ ഒരു തേങ്ങാ ചമ്മന്തി, പിന്നെ ഒരു ഉള്ളിത്തീയല്, അങ്ങനെ ഒരുപാട് അത് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തക്കാളി ചമ്മന്തിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. അത് ചപ്പാത്തിക്ക് കഴിക്കാം, ഇപ്പത്തിന് കഴിക്കാം, നമ്മുടെ ചോറിന് കൂടെ കഴിക്കാം. പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മൾ ആദ്യം സവാള, ഒരു സവാള, നാല് തക്കാളിക്ക് ഒരു സവാള, ഒരു സവാള എടുത്ത് കടുക് തളിച്ച് വെളിച്ചെണ്ണ വെച്ച് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് കടുക് തളിച്ചിട്ട് ഈ ഒരു കഷ്ണം വെളുത്തുള്ളി ഇടും. ഈ ഒരു സവാള അരിഞ്ഞത്, ഒരു വെളുത്തുള്ളി, രണ്ട് പച്ചമുളക് കീറിയതും കരിയാപ്പിലും ഇട്ട് വരട്ടും. വരട്ടിയ ശേഷം പിന്നെ ഈ തക്കാളി അരിഞ്ഞു വെച്ചിട്ട് തക്കാളിയും കൂടെ അതിനകത്ത് തട്ടും. തട്ടിയിട്ട് ഒരു സ്വല്പം ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു അരസ്പൂൺ മല്ലിപ്പൊടി, അരസ്പൂൺ മുളക് പൊടി ഇട്ട് ഒരു ഉപ്പും പാകത്തിന് ചെയ്തിട്ട് സ്വല്പം വെള്ളം ഒന്ന് ചേർത്ത് തിളപ്പിച്ചെടുത്തിട്ട് നല്ല അടിപൊളി തക്കാളി ചമ്മന്തി. അത് കഴിഞ്ഞിട്ട് മുട്ടത്തോരൻ, അതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ സാധനം മുട്ടത്തോരൻ, അച്ചാറ്, തഞ്ച്.
0: അതല്ലാതെ വേറെ വല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്താണ് നമ്മള് സിമ്പിൾ ആയിട്ട്
1: വെറൈറ്റി രസം ഉണ്ട്? അതങ്ങനെ ആരും വെക്കാറില്ല രസമൊന്നും.
0: വളരെ വിയേർഡ് ആയിട്ട് തോന്നുന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത്. അതായത് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റാത്തതായിട്ട് എന്താണ്, നമുക്ക് പഞ്ചസാരയും ചോറൂടെ ഒക്കെ കൂട്ടി കഴിക്കത്തില്ലേ? അങ്ങനെയുള്ള ഐറ്റംസിനെ കുറിച്ചിട്ടാണ്
1: സംസാരിച്ചോണ്ടിരിക്കുന്നത്.
0: അതാണ് ഞാൻ വിചിത്രം എന്ന് ഉദ്ദേശിച്ചത്.
1: നമ്മളങ്ങനെ ചോറും പഞ്ചസാരയും ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെയുള്ള തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന സിസ്റ്റത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്റെ വീട്ടില് ഞാൻ ഉണ്ടാക്കുന്ന തട്ടിക്കൂട്ടി സിസ്റ്റം എന്ന് വെച്ചാൽ വളരെ ലളിതമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന പാചകങ്ങൾ. അതായത് നമുക്ക് ടൈമും അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, നമ്മുടെ ഫുഡ് നല്ലതായിരിക്കും. നമ്മളിപ്പോ ഫുഡ് കഴിക്കുമ്പോ ഏത് എങ്ങനെ ഉണ്ടാക്കി ഏത് രീതി ഉണ്ടാക്കി എന്നുള്ളതല്ല, നമ്മളത് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റോടെ കഴിക്കാൻ പറ്റിയ സാധനമാണ്.
0: അതെ. അപ്പോ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് വാട്സപ്പ് ചെയ്ത് തരിക, നമ്മളെ രുചിതാളത്തിലൂടെ നമുക്ക് വിടാട്ടോ.
1: ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഉണ്ട്.
0: അപ്പൊ ഇന്ന് തന്നെ ഇട്ടോളൂ, നാളെ ഉണ്ട് രുചിതാളം.
1: ഇന്ന് പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴും നമ്മുടെ ഹെൽത്ത് നോക്കണം, നോക്കിയേ പറ്റൂ. നമ്മുടെ ഹെൽത്ത് നോക്കിയെങ്കിലും നമ്മുടെ ഫാമിലിക്ക് നമ്മുടെ കുട്ടികൾക്ക് എല്ലാം നമ്മൾ കെയർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഹെൽത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കിയെങ്കിലേ അവരെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റൂ. അവർക്ക് അവരെ കെയർ ചെയ്യണമെങ്കിൽ അവരുടെ ഫുഡ് അവർ നമ്മൾ നിയന്ത്രിക്കുന്ന കൂട്ടായിരിക്കും അവരെ ഭാവിയിൽ അവരുടെ ഫുഡുകൾ ഉണ്ടാക്കി അവരും കഴിക്കുന്നത്. നമ്മൾ എന്തോ കഴിച്ചതല്ല, നമ്മൾ എന്തോ കഴിച്ച് നമുക്ക് ഹെൽത്തിന് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, ആ പോഷകാംശങ്ങളെ കിട്ടുന്നു.
0: അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്.
1: അല്ല, നമ്മളിപ്പോ ഒരു ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് കുഴപ്പമില്ല, നമുക്കൊരു സന്തോഷം, ഒരു ഫാമിലി ആയിട്ട് ഫാസ്റ്റ് ഫുഡിൽ പോകുന്നതും കഴിക്കുന്നതൊക്കെ നല്ല വല്ലപ്പോഴും, പക്ഷെ എപ്പോഴും ഫാസ്റ്റ് ഫുഡിനെ സമീപിക്കാതെ കഴിയുന്ന സമയം, എല്ലാ ശ്രോതാക്കളും കേൾക്കാൻ വേണ്ടി പറഞ്ഞു, കഴിയുന്ന സമയം നമ്മുടെ ഹസ്ബൻഡും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ നല്ല ഫുഡുകൾ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കി കൊടുക്കുക, അവിടെ ഹെൽത്തിനെ സംരക്ഷിക്കുക. അതേ എനിക്ക് പറയാനുള്ളത്, ഹെൽത്ത് എപ്പോഴും നമ്മൾ സൂക്ഷിക്കുക, രോഗങ്ങളും അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല നമ്മുടെ ഫുഡ് നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്ത് നല്ല ഫുഡുകൾ കഴിക്കുന്നു, അത് തന്നെ നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും സമാധാനം.
0: അതെ അതെ.
1: അപ്പം ഗോഡ് ബ്ലസ് യു ഐശ്വര്യ.
0: താങ്ക് യു
1: ഫാമിലി.
0: നിതിനോട്
1: എന്റെ അന്വേഷണം പറഞ്ഞുതരാം, പിന്നെ ശരത്തിനോട് പറ നല്ല നല്ല പാട്ടുകൾ ഇട്ടേക്കാൻ പറ. ഞാൻ റേഡിയോ കൊണ്ടൊക്കെ വെച്ചിട്ട് നല്ല കുറെ തൊട്ട് നല്ല പാട്ടുകളൊക്കെ നല്ല അടിപൊളി
0: പാട്ടാണ്.
1: ഞാൻ കൊറേ നല്ല നല്ല പാട്ടുകളുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ കൊറേ നല്ല പാട്ടുകളുണ്ട്, നമ്മളെ ജയറാമൊക്കെ കൺഫ്യൂഷൻ തീർക്കുന്നൊക്കെയുള്ള പാട്ടൊക്കെ, അതൊക്കെ അടിപൊളി പാട്ടാ. ശരത്തിനെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്ന കൊറേ കൊറേ നല്ലൊരു പാട്ടുകൾ ബാക്കിലോട്ട് ഒന്ന് പോകാൻ പറ,
0: കുറച്ച്
1: ബാക്കിലോട്ട് പോകാൻ പറയാം. അപ്പൊ നല്ല കുറെ പാട്ടുകൾ കിട്ടുമല്ലോ, ശരത്തിടും നല്ല പാട്ടുകളെ ശരത്തിടുന്നത്.
0: പ്രത്യേകം പറയാട്ടോ
1: ശരത്തിനോട് പറഞ്ഞു, നമ്മൾ അനിലേട്ടന്റെ ശബ്ദം കേൾക്കുന്നില്ല കൊറേ ദിവസം, അനിലേട്ടനെ കേട്ടിട്ടു, അനിലേട്ടനെ കേട്ടുന്നേ ഇല്ല കൊറേ നാളെ അനിലേട്ടനൊക്കെ. പിന്നെ വിഷ്ണു ഒക്കെ ഉണ്ടായിരുന്നു, വിഷ്ണു ഒക്കെ ജോലി കിട്ടി പോയെന്ന് തോന്നുന്നു. വിഷ്ണു ഒക്കെ രാവിലെ തോന്നാട്ടേരെ പാസഞ്ചറിലുണ്ടായിരുന്നു, ഇപ്പൊ വിഷ്ണുവിനെ കാണുന്നില്ല. പിന്നെ വേറെ രഘുന്ന ചേട്ടൻ ഉണ്ടായിരുന്ന, ചേട്ടനൊക്കെ എത്രയോ കാലത്തിന് മുമ്പേ പോയി തോന്നുന്നു. പക്ഷെ അനിലേട്ടനെ ഇടയ്ക്കൊക്കെ വരുന്നേ, പക്ഷെ അനിലേട്ടനെ
0: എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്, അപ്പൊ എല്ലാരും വരെട്ടോ.
1: അപ്പൊ അല്ലേ, റേഡിയോയില് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ഫാമിലിയാണ് ഒരു കൂട്ടായ്മ റേഡിയോയില്. നമ്മുടെ റേഡിയോ
0: നമ്മളുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കാൻ
1: നേരമായിരിക്കും.
0: വളരെ സന്തോഷം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ ഗായ്സ്, നമുക്ക് ടാറ്റാ ബൈ ബൈ സീ യു പറയാനുള്ള നേരമായിരിക്കാണ്. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.
1: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പാടിന്റെ താളമായി ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.
1: ശ്രദ്ധിക്കുക, ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വയറിളക്കം, കടുത്ത പനി, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. അശുചിത്വം രോഗങ്ങൾക്ക് വഴിയൊരുക്കും, ശുചിത്വം ആരോഗ്യത്തിന്റെ കാവലാളാകും.

0: പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
1: ശ്രദ്ധിക്കുക, ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. വയറിളക്കം, കടുത്ത പനി, തലവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭക്ഷണത്തിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശീലിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. അശുചിത്വം രോഗങ്ങൾക്ക് വഴിയൊരുക്കും, ശുചിത്വം ആരോഗ്യത്തിന്റെ കാവലാളാകും.

0: ശ്രദ്ധിക്കുക, മഴക്കാലം എത്തിയതോടെ നമ്മളുടെ പരിസരങ്ങളിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുണ്ട്. ഈഡീസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന കൊതുകുകളെ നമുക്ക് തടയാം. വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ, ടയറുകൾ, കുപ്പികൾ, ചെടിച്ചട്ടികൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുകയാണ് രോഗപ്രതിരോധത്തിനുള്ള ഏറ്റവും മികച്ച മാർഗം. കടുത്ത പനി, കണ്ണിന് പിന്നിലെ വേദന, സന്ധിവേദന, ശരീരത്തിൽ ചുവന്ന തടുപ്പുകൾ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. കൊതുകുകളെ തുരത്താം, ഡെങ്കിപ്പനി അകറ്റാം. ശുചിത്വമുള്ള വീടും പരിസരവും ആരോഗ്യമുള്ള കുടുംബവും നമുക്ക് നേടാം.
1: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

നമ്മളിപ്പോഴേ ഫുട്ബോളിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും ആ ഫുട്ബോളും ജീവിതവും തമ്മിലുള്ള താരതമ്യത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞു പോകുന്നത് അത് വളരെ പ്രസക്തവുമാണ്. ഒന്ന് നോക്കി, ഈ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു മനുഷ്യരും ഒറ്റയ്ക്കൊന്നും ചെയ്യാനാകില്ല. ഒരാൾ ഫോർവേഡാണ്, ഒരാൾ ഡിഫൻഡറാണ്, ഒരാൾ മിഡ്ഫീൽഡറാണ്, ഒരാൾ ഗോളിയാണ്, ഒരാൾ സൈഡ് കളിക്കുന്ന ആള്. ഇങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അവരവരുടെ റോളുകൾ നിർവഹിക്കുകയാണ് ഇവരെല്ലാവരും കൂടി ചേർന്നെങ്കിൽ മാത്രമേ ഒരു ടീമിന് ഗോളടിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇവരുടെ ഏകോപനത്തിലൂടെ ഇവരെ പ്രതിരോധിക്കാൻ നിൽക്കുന്നവരെ കീറി മുറിച്ച് വേണം മുന്നോട്ട് പോകാൻ. ജീവിതവും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ആർക്കും തനിച്ചൊന്നും ചെയ്യാനാകാത്ത ഒരു നിസ്സഹായത ജീവിതത്തിലുമുണ്ട്. ഫുട്ബോൾ കളിയിൽ എന്ന പോലെ നമ്മളൊക്കെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായോ സമൂഹത്തിൻ്റെ ഭാഗമായോ ഇവിടെ ജനിക്കുന്നു. പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ കലഹങ്ങളോ ഏറ്റുമുട്ടലുകളോ ഉണ്ടായാൽ ആ ജീവിതത്തിൻ്റെ താളവും മനോഹാരിതയും നഷ്ടപ്പെടുന്നു. ചേർന്ന് നിൽക്കുന്നതിലും പരസ്പരം പങ്കുവെക്കുന്നതിലും കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് മനുഷ്യ ജീവിതത്തിലെ മനോഹരമായ ഒരു പ്രതലം വ്യക്തമാകുന്നതെന്ന് ഫുട്ബോൾ കളിയിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ പന്ത് നൽകുന്നവരുണ്ട്, സ്വീകരിക്കുന്നവരുണ്ട്. അത് സ്വീകരിക്കുന്നവർ അതുകൊണ്ട് കളിക്കളത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. വീണ്ടും കളിക്കളത്തിൽ നിന്നും മറ്റൊരാൾക്ക് കൈമാറുകയാണ്. എന്തിനാണ് ജയിക്കാൻ? ആര് ജയിക്കാൻ? എല്ലാവരും ജയിക്കാൻ. അതുപോലെ തന്നെയാണ് ജീവിതം. മനുഷ്യർ പരസ്പരം സ്നേഹത്തോടെ ചേർന്ന് നിന്ന് പങ്കുവെച്ച് മുന്നേറുമ്പോഴാണ് ജയിക്കുന്നത്. ഒരാളല്ല, എല്ലാവരും ജയിക്കുന്നത് അല്ലേ? ഇത്

മത്സരത്തിൽ ആര് ജയിച്ചു ആര് പരാജയപ്പെട്ടു എന്ന് അന്തിമമായി വിലയിരുത്തുന്നത് മത്സരം അവസാനിക്കുമ്പോഴാണ്. അന്തിമ വിസിൽ ഊതുമ്പോൾ ആരാണ് വിജയിച്ചത്? അവർ വിജയിച്ചു. ആരാണ് പരാജയപ്പെട്ടത്? അവർ പരാജയപ്പെട്ടു. അതിനു മുൻപ് മുന്നിലാരെ പിന്നിലാരെ എന്നൊക്കെ പറയുന്ന ചോദ്യത്തിനോ പറച്ചിലിനോ ഒന്നും ഒരു പ്രസക്തിയുമില്ല. ഒന്ന് നോക്കി, കഴിഞ്ഞ വർഷത്തെ ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ ഖത്തറിലായിരുന്നു. ലുസൈസിൽ വെച്ച് നടന്ന ഫൈനൽ മത്സരത്തിൽ എത്ര ഉദ്യോഗജനമായ നിമിഷങ്ങളാണ് ഉണ്ടായത്! അർജന്റീനയും ഫ്രാൻസും തമ്മിൽ നടന്ന മത്സരത്തിൽ മുന്നിലും പിന്നിലുമായ ഏറ്റവും ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് വിജയി തീരുമാനിച്ചത്. അവസാനത്തെ വിസിലടിച്ചപ്പോൾ അർജന്റീന വിജയിച്ചു. അങ്ങനെ വിജയിച്ചപ്പോഴും പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റായി മാറിയത് എംബാംബെ എന്ന ഫ്രാൻസിൻ്റെ കളിക്കാരനാണ്. പ്ലെയർ ഓഫ് ദ മാച്ചായത് സ്വാഭാവികമായി ലോകം ആവേശവും നെഞ്ചിലേറ്റിയ ലയണൽ മെസ്സി. ഇത് ജീവിതത്തിലും വല്ലാതെ പ്രസക്തമാണെന്ന് പറയേണ്ടി വരും. അന്തിമ നിമിഷം അതെന്തായിരുന്നു എന്നതാണ് അവസാനം വിലയിരുത്തുന്നത്. സമ്പന്നതയുടെയും സൗകര്യങ്ങളുടെയും സുഖത്തിൻ്റെയും ഒക്കെ അധികാരത്തിൻ്റെ ഉത്തുംഗ ശ്രേണിയിൽ നിന്നിട്ട് ഒടുവിൽ വീണ് കിടക്കുമ്പോഴാണ് യാത്രയെങ്കിൽ പിന്നെ എല്ലാ കാലവും പറയപ്പെടുന്നത് ആ വീഴ്ചയെക്കുറിച്ചാണ്. ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിൽ നിന്നും അവസാന വിസിലിൽ മടങ്ങുമ്പോൾ സ്വീകാര്യവും സന്തോഷമായിട്ടാണ് മടങ്ങുന്നതെങ്കിൽ അതാണ് ഓർക്കപ്പെടുന്നത്. ആ അന്ത്യം തീരുമാനിക്കുന്നത് അതിനു മുൻപുള്ള ജീവിതം കൂടിയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാനം വിജയമാകണമെന്ന ആഗ്രഹവും ജീവിതത്തിലുണ്ടാകണം. ഇടയ്ക്ക് വെച്ച് വിജയിച്ച് ഒടുവിൽ പരാജയപ്പെടുന്ന ഒരു മടക്കത്തിൽ നിന്നും കാത്തുരക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. എല്ലാ ടീമുകൾക്കും വിജയാശംസകൾ.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നാം അനുഭവിക്കുന്നതും നാം ആസ്വദിക്കുന്നതുമായ പലതിനും ആ അനുഭവിക്കുന്ന വേദനയ്ക്കും അല്ലെങ്കിൽ അനുഭവിക്കുന്ന സന്തോഷത്തിനും ആസ്വദിക്കുന്ന സന്തോഷത്തിനും ആഹ്ലാദത്തിനും ഒക്കെ അപ്പുറത്ത് അതിലൊരുപാട് അർത്ഥങ്ങളുണ്ടാവും. അത് ചിലപ്പോ ആ സന്തോഷത്തിന്റെ കൂമ്പാരങ്ങളെ ഇങ്ങനെ ചികഞ്ഞു നോക്കേണ്ടി വരും. മറ്റു ചിലപ്പോ ആ സന്തോഷത്തിന്റെ ഉത്തരത്തിനായി അല്ലെങ്കിൽ ആ വേദനയുടെ പ്രയാസത്തിന്റെ കഷ്ടപ്പാടിന്റെ കാരണങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ചില ഉത്തരങ്ങൾ കിട്ടുന്നത്. ജീവിതത്തിൽ മാതൃത്വം കൊതിക്കാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല. ഏറ്റവും സന്തോഷകരമായ മനുഷ്യ ജീവിതത്തിന്റെ ഒരു അവസ്ഥയാണ് ഈ മാതൃത്വം. സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തിയ ആ വേദന, പക്ഷേ ആ വേദന ഒരുപക്ഷെ 9 മാസത്തേക്കേ ഉണ്ടാവും. എന്നാൽ ആ അമ്മയുടെ ഓർമ്മകളിൽ എന്ന് ആ മകനുണ്ടായി എന്നുള്ള ചിന്ത മരിക്കുന്നുവോ അന്നുവരെ ആ വേദനയുടെ സന്തോഷം നിലനിൽക്കും എന്നാണ് അർത്ഥം. ഞാനിത് പറഞ്ഞത് മറ്റൊന്നിനുമല്ല, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ വേദന ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം വളരാനേ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. കാരണം എല്ലാ ഗെയിനിനും ഒരു പെയിനുണ്ട്, എല്ലാ നേട്ടങ്ങൾക്കും ഒരു വേദനയുണ്ട്, എല്ലാ ലാഭങ്ങൾക്കും ഒരു കഷ്ടപ്പാടുണ്ട്. നമ്മൾ ചുറ്റുപാടുകളിൽ നോക്കിയിട്ടില്ലേ, വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ഇന്ന് വലിയ കോടീശ്വരന്മാരായി കാണുന്നവർ, ചിലപ്പോൾ കുറച്ചു പേർക്കൊക്കെ പാരമ്പര്യ സ്വത്തായി ചിലതൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ അത് കിട്ടുമ്പോഴും അതിനു മുമ്പൊരു തലമുറ അധ്വാനിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ അധ്വാനിക്കാതെയാണത് ലഭിക്കുന്നതെങ്കിൽ യാതൊരു പ്രയാസവുമില്ലാതെ കൺമുമ്പിൽ പപ്പടം നനഞ്ഞു ചേരുന്നത് പോലെ അത് ഇല്ലാതാകുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് വേദനയും വളരാനുള്ള ഒരു പരീക്ഷണമാണ് എന്ന് കണ്ട് അതും ആസ്വദിക്കേണ്ടിയിരിക്കുന്നു. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്ത് സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

അവൾക്കൊരു ഭർത്താവുണ്ട്. 77 പടുവൃദ്ധൻ, സുഖമില്ല, വലിയ പണക്കാരനാണ്, സുഖമില്ല, കിടപ്പാണ്, ചികിത്സ കാര്യമായിട്ട് നടക്കുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾക്ക് ദാഹമേ

0: ആ വീട്ടിൽ ഒരു ബാല്യക്കാരനുണ്ട്, ചെറുപ്പക്കാരനായ സുന്ദരനായ നികിത.
1: നികിത

എപ്പോഴും ബൈബിളിലെ വാക്യങ്ങൾ വിശേഷിച്ചും പത്ത് കൽപ്പനകൾ പേർത്തും പേർത്തും പാടി നടക്കുന്ന ഒരു വൃദ്ധനുണ്ട് ആ നാട്ടിൻ പുറത്ത്. നികിതയുടെ അച്ഛൻ, ഈ വേലക്കാരന്റെ അച്ഛൻ. വൃദ്ധൻ കൂടെ കൂടെ മകനെ കാണാൻ അനീസയുടെ വീട്ടിൽ കടന്നു വരാറുണ്ട്.

0: പക്ഷെ മൂപ്പില് പാടിപ്പുകഴ്ത്തുന്ന സ്വർഗരാജ്യത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കെട്ടിയവർക്ക് അത്ര വലിയ മതിപ്പില്ല. കിഴവി പറയാറുണ്ട്, ചത്തി എന്നുള്ള സ്വർഗം നമുക്ക് വേണ്ട, ഉണ്ടെങ്കിൽ ദുഃഖമായിട്ട് ഇവിടെ വെച്ച് കിട്ടണം. അങ്ങനെ ഒരു ഭയങ്കര ഇഷ്ടമല്ല. അനീഷയുടെ വീട്ടിൽ പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദരി പെണ്ണുണ്ട്.
1: ആദ്യ ഭാര്യയിൽ വൃദ്ധകാന്തനുള്ള കുഞ്ഞിനെന്ന പെൺകൊടി, ആദ്യ ഭാര്യയിൽ വൃദ്ധകാന്തനുള്ള കുഞ്ഞിനെന്ന പെൺകൊടി.
0: അനീഷയുടെ വൃദ്ധനായ ഭർത്താവിന്റെ

മറ്റാർക്കും കേൾക്കാൻ വേണ്ടിയല്ല, ആരോ സ്വയം പാടി രസിക്കുന്നു വളരെ നേരിയ ശബ്ദത്തിൽ. ശ്രദ്ധിക്കാമെങ്കിൽ നമുക്കും കേൾക്കാം ആ പാട്ടിന്റെ കുറെ ഭാഗം.

അനീസിയ അകത്തുനിന്നൊരു വിളി. അവൾ തിരിഞ്ഞു. എന്ത് വേണം? അനീസിയ ഇപ്പോഴങ്ങോട്ട് വന്ന് ഞാൻ മരുന്നടിച്ചു തന്നല്ലേ ഉള്ളൂ, ശാന്തമായിട്ട് കിടക്ക്. അനീസിയ അനീസിയ അനീസിയ. അവൾ പിന്നെയും കണ്ണാടി നോക്കി.

0: എന്തു ചെയ്യും?
1: കൊച്ചമ്മ, കൊച്ചമ്മ,
2: എന്ത് വേണം? എടാ
1: പേടിച്ചു പോയല്ലോ, എന്ത് വേണം കൊച്ചമ്മ? കൊച്ചമ്മ, യജമാനൻ, യജമാനൻ, യജമാനൻ, ബോധമില്ല കിടക്കുന്നു, ബോധമില്ല കിടക്കുന്നു, ബോധമില്ല കിടക്കുന്നു. ഞാൻ വിചാരിച്ചു ചത്തു പോയിരുന്നു. വരുന്നു, വരുന്നു, നീ പോ. ബോധമില്ല കിടക്കുന്നു, പോകാൻ ഞാൻ വന്നേക്കാം. അവനകത്തേക്ക് പോയി അവൾ പിന്നെയും കണ്ണാടി നോക്കി.

0: കൊച്ചമ്മ ഉപ്പം തരുമോ അതിലുള്ള എന്ത് വേണം കൊച്ചമ്മ? കൊച്ചമ്മ യജമാനൻ
1: യജമാനൻ കണ്ണു തുറന്നു. നികിതാ എടാ, നീ അല്ലാതെ ആ മനുഷ്യൻ കണ്ണുടച്ച് കിടന്നപ്പോഴേക്ക് ബോധമില്ലേ ബോധമില്ലേ എന്ന് പറഞ്ഞിട്ട് ഓടു. നീ ഇതുവരെ ഇവിടെ പോയിരുന്നു? രാത്രി മണി 10 ആയില്ലേ? ഇതുവരെ ഇവിടെ പോയിരുന്നു?
0: ഞാൻ എന്ത് വേണം കൊച്ചമ്മ? പുതിയ

മരുന്നും മന്ത്രവാദവും, മരുന്നും മന്ത്രവാദവും, ചാവത്തുമില്ല കട്ടിലൊഴിയത്തുമില്ല. അവക്ക് നന്നേ മുഷിഞ്ഞു. ഈ വൃദ്ധന ശുശ്രൂഷ അവൾ മടുത്തു. മടുപ്പ് തോന്നിയില്ലെങ്കിലേ അതിശയിക്കേണ്ട കാര്യമുള്ളൂ. ചെറുപ്പക്കാരിയായ ഭാര്യ, കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന മോപ്പിയെന്ന ഭർത്താവ്, ഈ ഭാര്യയും ഭർത്താവും ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടും സ്നേഹമായിട്ടും കഴിയുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. വയസ്സുകാലത്താണെന്ന് കാര്യം ആർക്കും ആരെയും സംശയമില്ല. രണ്ടുപേരും സന്തോഷമായിട്ടും കഴിഞ്ഞുകൂടുക. ഇവിടെ ചെറുപ്പക്കാരിയായ ഭാര്യ, കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന മോപ്പിയെന്ന ഭർത്താവ്, മരുന്നും മന്ത്രവാദവും, മരുന്നും മന്ത്രവാദവും. എടാ, ഏത് മരുന്ന് മരിക്കാൻ പോയാലും കുറച്ചുകൂടെ നേരത്തെ ഇങ്ങോട്ട് എഴുന്നള്ളാം. എന്താ വച്ചമ്മ? അദ്ദേഹം എന്നെ വിളിച്ചോ? യജമാൻ എന്നെ വിളിച്ചോ? ആ യജമാൻ എന്നെ വിളിച്ചോ? നീ നല്ലയാളാ. എടാ, നിന്നെ വിളിച്ചു. യജമാനല്ല.

എടാ, നീ വരാഞ്ഞിട്ട് ഞാൻ അത്താഴം പോലും കഴിക്കാതിരിക്കണം. ഞാൻ എന്ത് വേണം കൊച്ചമ്മ, പുതിയ ഔഷധങ്ങളും തേടി തേടി പലടവും ഞാനെന്നു സഞ്ചരിച്ചു. നിങ്ങിതാ എന്താ വരുന്നേ? അദ്ദേഹം എന്നെ വിളിക്കുന്നു. അവനകത്തേക്കോടി, അവളും അവന്റെ പിന്നാലെ പോയി. ദിവസങ്ങൾ കൊഴിഞ്ഞു കൊഴുന്നു. ചികിത്സ കാര്യമായിട്ട് നടക്കുന്നു. സൗകര്യമുള്ള മൂപ്പലാനല്ലേ, ചികിത്സയ്ക്ക് കുഴപ്പമില്ല. പക്ഷേ ആ സൂക്കേട് മൂപ്പലാനെയും കൊണ്ടുപോകുന്ന ലക്ഷണമാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ, ഈ മനുഷ്യൻ സ്വതേ നല്ലവനാണല്ലോ, പക്ഷെ സാഹചര്യങ്ങൾ അവനെ പിശാചാക്കും, ചിലപ്പോൾ ദേവതുല്യനായി വളർത്തുകയും ചെയ്യും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ അനീസിയ ആ വൃദ്ധന്റെ ഭാര്യയാണെന്ന് പറയുന്നതിനേക്കാൾ സത്യം മറ്റൊന്നായി കഴിഞ്ഞിരിക്കുന്നു.

0: പോടാ, എനിക്ക് മരുന്ന് വേണ്ടടാ.
1: അല്ല, അങ്ങനെ പറയരുത്, ഈ മരുന്ന് കഴിക്കണം, ഇത് കഴിച്ചാൽ അവിടത്തേക്കും സുഖാവും.
0: എന്നാര് പറയുന്നു?
1: ഡോക്ടർ അദ്ദേഹം.
0: ഏത് ഡോക്ടർ? ഒത്തിരി ഡോക്ടർമാരായല്ലോ.
1: പുതിയ ഡോക്ടർ.
0: നീ വേണ്ട, കയ്പ് കൊണ്ടുപോ, എനിക്ക് മരുന്ന് വേണ്ട.
2: മൂപ്പില തിരിഞ്ഞു കിടക്കും, അവൻ മരുന്നോട്ട് അടുപ്പ് വെക്കുകയാണ്. കിടന്ന കിടപ്പ് മൂപ്പില് പിന്നെയും വിളിക്കുന്നു.
1: നിക്കടാ, എന്താ
0: നേരം കുറെ ഇരുട്ടി അല്ലയോ?
2: ഓ, കുറച്ച് ഇരുട്ടിയേ.
0: നീ വല്ലതും കഴിച്ചോ?
2: ഇല്ലേ, കഴിച്ചോളാം.
0: ചെന്നെന്തെങ്കിലും കഴിക്കാ പോ.

ആരാണാവോ ചന്ദ്രക്കലയുടെ കാമുകൻ? ചന്ദ്രക്കലയ്ക്ക് സുന്ദരിയായ ഈ കാമുകിക്ക് സുന്ദരനായ ഒരു കാമുകനുണ്ട്. അയാളങ്ങ് പടിഞ്ഞാറാണ് താമസം. എടാ പേര് കടൽ, നീലക്കടൽ. നീലക്കടൽ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട കാമുകൻ തന്റെ പ്രിയ കാമുകി ചന്ദ്രിക ചന്ദ്രക്കല വരുന്നതും കാത്ത് തന്റെ വിരിമണൽ മെത്തയിൽ താനേ

ലോകം ഉറങ്ങിക്കിടക്കുന്നു, ചന്ദ്രക്കലയും കടലും ഉറങ്ങാതെ കിടക്കുന്നു. ഇതുപോലെ കഥ നടക്കുന്ന വീട്ടിലും രണ്ടുപേർ ഉറങ്ങാതെയുണ്ട്. അതിലൊരാൾ ചന്ദ്രക്കലയുടെ കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, നല്ല നിലാവ് പോലത്തെ വസ്ത്രങ്ങളും വാരി അണിഞ്ഞ്.

കയറ്റി ആ വാതിൽ തുറക്കാൻ ഒരു മെല്ലെ കൈ ഉയർത്തി സാക്ഷയിൽ തൊട്ടപ്പോഴേക്ക് അവൾ ഞെട്ടിപ്പോയി, ഞെട്ടിപ്പുറകോട്ട് പോയി. അടുക്കളയിൽ പാത്രം വീണുടഞ്ഞ ശബ്ദം ദുശകുനമാണ്. പിന്നെയും ധൈര്യം ഒലംബിച്ച് അവൾ ആ വാതിൽ അമർത്തി തുറന്നു. നല്ല നിലാവിളിച്ചു, മെല്ലെ

0: ആ മുല്ലവല്ലികളിൽ നിന്ന് പൂക്കളിറന്ന് അവിടെ മുടിയിലും മടിയിലും എല്ലാം ഒരു പുഷ്പവൃഷ്ടി നടക്കുകയാണ്. കുറുമൊഴി മുല്ലകൾ പൂക്കൾ പാകി. മറ്റൊരു നിഴൽ ആ പൂന്തോട്ടത്തിന്റെ വേറൊരു കോണിൽ പ്രത്യക്ഷപ്പെട്ടു. ആ നിഴൽ അടുത്തു വരുന്നു. ആ നിഴൽ അവളെ സമീപിച്ചപ്പോൾ അവൾ വിളിക്കുന്നു.
1: കൊച്ചമ്മ
0: ഇരിക്കൂ.
1: ഇല്ല കൊച്ചമ്മ, ഞാനിവിടെ നിന്നോളാം.
0: ഇരിക്കാനല്ലേ പറഞ്ഞത്? അവൾ അവനെ കൈക്ക് പിടിച്ചു. അവൻ അവിടെ സമീപത്തിരുന്നു. നിഖിത കൊച്ചമ്മ, നീ എവിടെ ചുറ്റും നോക്കുന്നത്? ഇതെന്ത് പരിഭ്രമാ? എടാ സമാധാനമായിട്ടിരിക്കും. ഞാനല്ലേ വിളിച്ചത്? എടാ നിന്നെ ഞാൻ വിളിച്ചത് വളരെ വിലപ്പെട്ടൊരു കാര്യം നിന്നെ ഏൽപ്പിക്കാനാണ്. എന്ത് കൊച്ചമ്മ?
2: വളരെ വിലയേറിയ ഒരു കാര്യം നിന്നെ ഏൽപ്പിക്കാനാണ്.
0: എന്താ കൊച്ചമ്മ?
2: എടാ

ഇല്ല കൊച്ചമ്മ, കൊച്ചമ്മ സ്വയം മറന്ന് സംസാരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ വേലക്കാരനാണ്. എനിക്ക് വരാവുന്നതിന് ഒരു അതിർത്തി വരമ്പുണ്ട്. അനപ്പുറത്തേക്കിനെ വിളിക്കരുത്. എനിക്ക് യജമാനോട് ചില കടപ്പാടുകളുണ്ട്. കൊച്ചമ്മ, കൊച്ചമ്മ സ്വയം മറന്ന് സംസാരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഇപ്പുറത്ത് ഒരു ആരാധകനായിട്ട് കഴിഞ്ഞോളാം. എന്താ

നികിത, എനിക്ക് തീരെ ഇഷ്ടമല്ല നീ എന്നെ കൊച്ചമ്മ കൊച്ചമ്മ എന്ന് വിളിക്കുന്നത്. പിന്നെ ഞാൻ എന്ത് വിളിക്കണം കൊച്ചമ്മ? എടാ, എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ വിളി കൊച്ചമ്മ കൊച്ചമ്മ ഇങ്ങനെ ആവർത്തിച്ച് വിളിക്കുന്നത്. പിന്നെ എടാ, നമ്മൾ രണ്ടും ഒരു പ്രായമാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല നീ എന്നെ ഇങ്ങനെ കൊച്ചമ്മ കൊച്ചമ്മ എന്ന് വിളിക്കുന്നത്. പിന്നെ എന്ത് വേണം കൊച്ചമ്മ? അവൾ അവനെ കൈക്ക് പിടിച്ചു, അവന്റെ കണ്ണിൽ ഉറ്റുനോക്കി വികാരതപ്തമായ ശബ്ദത്തിൽ അവൾ യാചിക്കുന്നു. എടാ,

0: അവന് ധൈര്യം തോന്നി. ഈ വീട്ടിൽ വേലക്കാരനായിട്ട് വരുമ്പോ തന്നെ പ്രായക്കാരി ഒരു പെണ്ണിന് കൊച്ചമ്മ കൊച്ചമ്മ എന്ന് വിളിക്കണം എന്ന് സങ്കടപ്പെട്ടവൻ ഇപ്പൊ വിളിച്ചു വിളിച്ച് ശീലമായപ്പോ കൊച്ചമ്മനെ പറയുന്നു പേരിട്ട് വിളിക്കാൻ. കൊള്ളാം, നല്ല സമയം, നല്ല മുഹൂർത്തം, ശുഭമുഹൂർത്തം, ഇപ്പൊ തന്നെ വിളിച്ചു കളയാം. അവൻ അവന്റെ കൊച്ചമ്മയെ പേരിട്ട് വിളിക്കാൻ ശ്രമിച്ചു. കൊച്ചമ്മ കൊച്ചമ്മയല്ലടാ, വല്യമ്മ നാണമില്ലല്ലോ, എന്റെ പേര് വിളിക്കൂ, അനീസിയാ വിളിക്കൂ. കൊച്ചമ്മ നാവ് വഴങ്ങണ്ടേ, വിളിച്ചങ്ങ് ശീലമായിപ്പോയി. അവളവന്റെ കൈ തട്ടി, മുഖവും പിടിച്ചു മാറിയിരുന്നു. അവൻ എഴുന്നേറ്റ പൂന്തോട്ടത്തിലാകെ ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നു. കൂടുതൽ ധൈര്യമായി. വല്ലികളും ചെടികളും മണ്ണും വിണ്ണും എന്തിന് ഈ പ്രപഞ്ചമാസകലും. അവൻ അവളെ പേരിട്ട് വിളിക്കുന്ന കേൾക്കാൻ കാതുകുറിപ്പിച്ച് നിൽക്കുന്ന പോലെ അവൻ വന്നു. തന്റെ ഇടമായി ധൈര്യമായിട്ട് അവന്റെ കൊച്ചമ്മയെ പേരിട്ട് വിളിക്കുക തന്നെ ചെയ്തു. അനീസിയ, അവളും വിളിച്ചു. നിഖിത, അവൻ പിന്നെയും വിളിച്ചു. അനീസിയ, അവൾ വീണ്ടും വിളിച്ചു. നിഖിത, രണ്ടുപേരും അപ്പൊ തന്നെ മരിക്കുന്ന ലക്ഷണമാണ്. പണ്ടാരോ പറഞ്ഞ പോലെ ദി ഗ്രേറ്റ് ബ്ലിസ് വാസ് വിത്ത് ദം. അവരെങ്ങനെ പരസ്പരം പേരിട്ട് വിളിച്ചപ്പോൾ മഹത്തായൊരു നിർവൃതി അവരെ വലയിച്ചു നിൽക്കുന്ന പോലെ രണ്ടുപേർക്കും തോന്നുകയാണ്. അടുത്ത നിമിഷം വേറൊരു വിളി കേട്ടു. അനീസിയ, സൂക്കേടുകാരനുണർന്നു. നിഖിത ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. അനീസ ഞെട്ടിയില്ല, അനീസ പിടഞ്ഞില്ല, അവൾ ഇരുന്നിട്ട് എഴുന്നേറ്റുമില്ല. അവനിങ്ങനെ ഞെട്ടിപ്പടഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തെങ്കളം ചുറ്റിക്കിടന്നോരനിശ്യതൻ പൊൻകരവല്ലികൻ ഗ്രഹിച്ചവൻ ആരോഗ്യശയ്യ വിളിക്കുന്നു മേൽക്കുമേൽ ആരോ മലാളെ ഉപേക്ഷിപ്പതെങ്ങനെ ആരോഗ്യശയ്യ വിളിക്കുന്നു മേൽക്കുമേൽ ആരോ മലാളെ ഉപേക്ഷിപ്പതെങ്ങനെ നിഖിത വരണേ വരണേ.
1: അവനെ കൈതട്ടിയിട്ടകത്തേക്ക് ഓടി.
0: അവളും അവന്റെ പിന്നാലെ പോയി. നേരം പുലർന്നു. കേട്ടു തുടങ്ങി ആ മൂപ്പിലാന്റെ പാട്ട്.

അനീസിയാണ് കണ്ടത്. അവിടെ ചെന്ന് വിളിച്ചു, വരൂ അമ്മാവാ, ഇരിക്കൂ അമ്മാവാ. ഓ, എന്തോ ഒരു സ്നേഹം വേലക്കാരന്റെ അച്ഛനോട്. വരൂ അമ്മാവാ, ഇരിക്കൂ അമ്മാവാ. അമ്മാവൻ വന്നു, അമ്മാവൻ ഇരുന്നു. അപ്പോഴവള് ചോദിക്കുന്നു,

എത്ര ഞാൻ കൊതിക്കുന്നു, യജമാനനെ കാണാൻ എത്ര ഞാൻ കൊതിക്കുന്നു. കുഞ്ഞെ, അദ്ദേഹത്തിന് സുഖമുണ്ടോ? പിന്നെ സുഖം, അതങ്ങനെ കിടക്കും, ജാവത്തുമില്ല, കട്ടിലൊഴിയത്തുമില്ല, സുഖമില്ല അല്ലേ? ദൈവമേ, കുഞ്ഞെ എന്റെ മോനം കൊണ്ടുപോയി.

0: വിശേഷങ്ങൾ. മോനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനങ്ങ് പറഞ്ഞേക്കാം. ഒന്നും പറയാനില്ല കുഞ്ഞെ, എന്നാ പറയാനില്ലയോ? കുഞ്ഞിനോടായതുകൊണ്ട് പറയാം. ഞാൻ ചോദിക്കട്ടെ കുഞ്ഞെ,
1: ഇവനിങ്ങനെ നിന്നാൽ മതിയോ കുഞ്ഞെ? ഇവനിങ്ങനെ നിന്നാൽ മതിയോ കുഞ്ഞെ?
0: കുഞ്ഞെ, ഇവൻ എവിടെങ്കിലും കൊണ്ടിട്ടൊന്ന് കുരുക്കണമെന്ന എന്റെ ഒരു മോഹം. വയസ്സ് 10-28 ആയില്ലേ?
2: എല്ലാ മാതാപിതാക്കൾക്കും ഉള്ള മോഹമാണ്. ഒരു പ്രത്യേക പ്രായം വരുമ്പോ മക്കളെ എവിടെങ്കിലും കൊണ്ടിട്ട് കുരുക്കി കളയണം.
1: കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ.
0: കേട്ടോ മോളെ, എന്റെ മോന് വേണ്ടി ഞാനൊരു പെങ്കൊച്ചിനെ കണ്ടിട്ട് വരിക. പെണ്ണിനെ അവൻ ഇഷ്ടപ്പെടും. എന്തുകൊണ്ട്? അവൻ സ്നേഹിച്ച പെണ്ണാണല്ലോ. അവന് അവളുമായിട്ട് കുറെ അടുപ്പാണെന്ന് ആളുകളൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ അങ്ങ് നടക്കട്ടെ. കുടിലിൽ പിറന്നവൾ ഒരു ചെറ്റക്കുടിൽ ജനിച്ച പെണ്ണാണ്, ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ്. എങ്കിലും അവൾ ചെറ്റക്കുടിലിൻ മണിവിളക്കല്ലയോ നിരൂപിച്ചാൽ അവളൊരു മണിച്ചിയ. അവള് തന്നെ എന്റെ മോൻ കല്യാണം കഴിക്കണം. എന്തുകൊണ്ട്? അവനും കുടിലും ജനിച്ചവരാ. വേദപുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് വേണമല്ലോ നമ്മളൊക്കെ ജീവിക്കാൻ. എന്താ കുഞ്ഞെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? പാവങ്ങൾ അനുഗ്രഹീതരാകുന്നു. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു.
3: കണ്ടോ, ഒപ്പിലപ്പ് വെറുതെ പറഞ്ഞും നടക്കല്ല. സന്ദർഭം വരുമ്പോ ആ വേദവാക്യം ജീവിതത്തിൽ പ്രായോഗമാക്കാൻ തീരുമാനിച്ചു വന്നിരിക്കുന്ന മൊപ്പില് അനീസയ്ക്ക് സഹിക്കോ? അവൾ അകത്ത് കയറി വാതിലടച്ചു കളഞ്ഞു. അവളുടെ കാമുകന് വേണ്ടി, ആ കാമുകന്റെ അച്ഛൻ ഭർത്താവ് ഭാര്യയും കൂടെ ഭാര്യ ഒരുക്ക് കൊച്ചോട്ട് വന്നിരിക്കുന്നു.
0: കുഞ്ഞെ, അനീസ കുഞ്ഞെ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമായിരുന്നല്ലോ. യജമാനെ ഇപ്പൊ കാണാൻ സാധ്യല്ല. കുഞ്ഞെ, യജമാനെ ഒന്ന് കാണാൻ
3: സാധ്യതെന്ന് പറഞ്ഞല്ലേ, ഇറങ്ങി പോകാറല്ലേ പറഞ്ഞു. അവമാനിതനായ വൃദ്ധൻ വടി പിടിച്ച് വടിയിറങ്ങുമ്പോഴും ബൈബിളിൽ വാക്യങ്ങൾ പാടുന്നുണ്ടായിരുന്നു.

0: മൂപ്പല് ദൂരെ പോയി മറഞ്ഞു. നേരെ വരട്ടി നീണ്ട തിരിച്ചെത്തി അവൻ യജമാനെ മരുന്ന് കൊടുക്കുന്നു. മരുന്ന് വാങ്ങിച്ച് അല്പം രുചിച്ചിട്ട് മൂപ്പല ചോദിക്കുന്നു, നികിത എനിക്കൊരു സുഖവുമില്ലല്ലോടാ.
1: സുഖമാവുക, ഇനി വലിയ താമസമില്ലേ?
0: അവൾ എന്തിയടാ?
1: അകത്ത് കാണും.
0: ഒന്ന് വിളിച്ചേ.
1: കൊച്ചമ്മ
0: ചെന്ന് തിരക്കടാ, ഞാൻ കുറെ നേരമായിട്ട് വിളിക്കുന്നു, അവൾ തിരിഞ്ഞു നോക്കുന്നില്ല. അവൾ എവിടെ പോയി? തൊലഞ്ഞ തിരക്ക് ചെല്ല്. അവൻ അകത്തി ചെന്നു. അടുക്കളപ്പെട്ട ഒരു കള്ളച്ചിരി ചിരിച്ചോണോ എന്ന് ചോദിക്കുന്നു.
1: കൊച്ചമ്മ തിരക്കാണോ? ഏ കൊച്ചമ്മ തിരക്കാണോ? ഈ അകത്ത് കിടന്ന് കരയുന്നു. അങ്ങോട്ട്
0: അകത്തി ഒന്ന് നോക്കുമ്പോ കൊച്ചമ്മ വീണ് കിടന്ന് കരയുന്നു, വിന്നി പൊട്ടി കരയുന്നു. കൊച്ചമ്മ കൊച്ചമ്മ ചുറ്റും ഒന്ന് കണ്ണോടിച്ചിട്ട് പിന്നെയും വിളിച്ചു. അനീസിയ അവൾ പിടഞ്ഞെഴുന്നിട്ടു. വിളിക്കരുത്, എന്റെ പേരെങ്ങനെ വിളിക്കരുത്. ഇല്ല വിളിക്കൂല, എന്നെ കൊണ്ട് നിർബന്ധിച്ചൊക്കെ വിളിപ്പിച്ചിട്ട് ഞാൻ വിളിച്ചു തുടങ്ങുമ്പോ വിളിക്കരുതാണെങ്കിൽ വിളിക്കുന്നില്ല. കൊച്ചമ്മ ഇവിടെ എന്തുണ്ടായി? എന്തിനു കരയുന്നു? യജമാനെ വഴക്ക് പറഞ്ഞു.
1: നികിത നിനക്ക് പോകാം. എന്താ കൊച്ചമ്മ?
0: നിന്റെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല, പോകാം.
1: ഞാൻ പോയിക്കോളാം. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ നിമിഷം പോയിക്കോളാം.
0: തെറ്റ് തെറ്റ് തെറ്റ്! നീ ഇത്ര ചതിയനാണെന്ന് ഞാൻ അറിഞ്ഞില്ല നിങ്ങളുടെ.

0: കരയാതെ കൊച്ചമ്മ, കരയാതെ.
1: അവൾക്ക് സന്തോഷമായി. സത്യം പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു. രണ്ടുപേരും പിന്നെ പൊട്ടിച്ചിരിച്ചു. ഈ പ്രണയഗ്രഹം സാധാരണ ദാമ്പത്യ ജീവിതത്തിലാണ് നമ്മൾ കാണുന്നെങ്കിലും ഇവർ ദമ്പതിമാരല്ലെങ്കിൽ പോലും ആ ദാമ്പത്യത്തിന്റെ ലഹരി ആസ്വദിക്കുകയാണ് അനീസയും നികിതയും. ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. അയാൾ പുറത്തു പോയി വരാൻ അല്പം താമസിച്ചാൽ അവൾക്കും എല്ലാ ഉൾക്കണ്ഠയാണ്. ചിലപ്പോൾ അവിടെ കണ്ണു നിറയും. ആരോ കടന്നു നിന്ന് അവിടെ കണ്ണ് പൊത്തിപ്പിടിച്ചു. അവളെ കൈതലോടി നോക്കി. അല്ല, അയാളല്ല. നികുതിയല്ല. അവളെ കൈതലോടി നോക്കി. അല്ല, അയാളല്ല. നികുതിയല്ല. അയാളുടെ തള്ള. ഇല്ല, ഭയങ്കര തള്ള. സ്വർഗമുണ്ടെങ്കിൽ ദുഃഖമായിട്ട് മേടിക്കാൻ നടക്കാൻ തള്ള.
0: കുഞ്ഞെന്തിനാ കരയുന്നത്? നിങ്ങളൊക്കെ കരയാൻ തുടങ്ങി ഞങ്ങൾ പാവങ്ങൾ പിന്നെ തൊയ്യാനാ? ഓ, ഭർത്താവിന് സുഖമില്ലാഞ്ഞിട്ടായിരിക്കും. ദൈവമേ, ഈ കുഞ്ഞിന്റെ ഭർത്താവിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താൻ അങ്ങോട്ടങ്ങ് വിളിക്കണേ. ഇതാ കരച്ചിലല്ലോ കുഞ്ഞെ. നേര് പറ, എന്റെ മൂപ്പിന്ന് ഇവിടെ വന്നിരുന്നോ? വന്ന് കാണും. അല്ലേ പിന്നെ ഇങ്ങനെ കരയേണ്ട കാര്യമുണ്ടോ? കുഞ്ഞെ വിശ്വസിക്കണ മൂപ്പിലാണ് കിറുക്ക പാട്ടുപാടി നടക്കുക. പാപങ്ങൾ അനുഗ്രഹീതരാകുന്നു. അല്ല എന്റെ മോൻ നികിത, വീട്ടിനടുത്തൊരു തെണ്ടി പെണ്ണിനെ കല്യാണം കഴിക്കണം. മൂപ്പിലാൻ്റെ ഒരു വാശി. ഞാൻ പറഞ്ഞു മൂപ്പിനെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. അപ്പൊ മൂപ്പിൽ പറയുന്നു, എടി പാപങ്ങൾ അനുഗ്രഹീതരാകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ ഇയാൾ തന്നെ കഴുത്ത കെട്ടി തൂക്കിക്കോ. കുഞ്ഞു പേടിക്കണ്ട, എന്റെ കൊക്കിൽ അനപ്പുണ്ടെങ്കിൽ ആ കല്യാണം നടത്തത്തില്ല. പിന്നെ കുഞ്ഞെ, മൂപ്പിലാണ് സുഖമില്ലല്ലോ. നിങ്ങൾ ഒത്തിരി കാലമായിട്ട് ചികിത്സിക്കുന്നല്ലോ. ഒരുപാട് കാശും കളഞ്ഞല്ലോ. ഒരുപാട് ഡോക്ടർമാർ കാശും വാങ്ങിച്ചുകൊണ്ട് പോയല്ലോ. ഞാനൊരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരൊറ്റ മൂലിയ, ഒരു വെളുത്ത പൊടിയാ. കുടിക്കാനോ മറ്റോ ചോദിക്കുമ്പോഴേ കാപ്പിയിലോ ചായയിലോ കരിങ്ങാലി വെള്ളത്തിലോ ഒരു നുള്ള്, കൂടുതൽ എടുക്കരുതേ. ഒരു നുള്ളെടുത്ത് ഇട്ട് കലക്കി കലക്കി കലക്കി അന്ന് കൊടുത്തേര്. പിന്നെ സൂക്കേടില്ല.

0: ആ തള്ള പോയി മരുന്നുമതി കൈവച്ച് ഇന്ത്യക്കത്ത് വീതാ മുടയാൻ നിൽക്കുന്നു അനീസ്യ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ തള്ള പറഞ്ഞൊരു കാര്യമുണ്ട്, ആ വൃദ്ധ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. എന്നിട്ട് ചികിത്സിക്കുന്നു, ഇത്ര കാലമായിട്ട് ചികിത്സിക്കുന്നു, തീരെ സുഖമല്ലല്ലോ, അദ്ദേഹം രക്ഷപ്പെടുന്നില്ലല്ലോ. ഈ മരുന്ന് കൊടുത്ത് രക്ഷിച്ചു കളയാം. അവൾ അകത്തിക്കുന്നു. അപ്പോ മറ്റാരുമില്ല, വേലക്കാരും ഒരാളുമില്ല. അവളിതാ പുറത്തേക്ക് വരുന്നു, ചുറ്റും കണ്ണുടിക്കുന്നു, വാതിലടയ്ക്കുന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയം, സൂര്യൻ അസ്തമിച്ചു.
1: ഇരുവീണു ലോകത്തിൽ
0: ഇരുളിന്റെ തിരശ്ശീല കെട്ടഴിഞ്ഞു വീണു.

അടുത്ത ദിവസം രാവിലെ ഇതാ ഒരു വിലാപയാത്ര. ബന്ധുക്കൾ ഉറ്റവരും ഉടയവരുമായി വളരെയധികം ബന്ധുജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വിലാപയാത്ര. അനേകം മരക്കുരിശുകൾ ഉയർന്നു നിൽക്കുന്ന ശ്മശാനത്തിലേക്ക് ചെന്ന് പ്രവേശിക്കുന്നു. ആ വിലാപയാത്രയിൽ ഒരു വണ്ടിക്കകത്തെ ശവമഞ്ചത്തിൽ ഒരു പ്രേതം അങ്ങനെ കിടക്കുന്നു. നോക്കിയാൽ ആർക്കും അറപ്പ് തോന്നിപ്പിക്കുന്ന മട്ടിൽ ഒരു പ്രേതം. കാഴ്ച പോയടഞ്ഞുള്ള കണ്ണുകളോടും പാരം താഴ്ചയാർന്നെഴുന്ന

അത്തരം ബീഭത്സ ചിത്രങ്ങളിൽ അധികം നേരം നോക്കി നിൽക്കാൻ സാധിക്കില്ലല്ലോ. ആ പ്രേതം മറവുചെയ്യപ്പെട്ടു. ഒരു കുരിശുകൂടി ആ പ്രേതപ്പറമ്പിൽ ഉയർന്നു. അനീസയുടെ ഭർത്താവ്, അവൾക്കിഷ്ടമില്ലാത്ത രോഗിയായ വൃദ്ധനായ ഭർത്താവ് അവളോട് യാത്ര പറഞ്ഞു പോയി. ആ ശല്യം ഒഴിഞ്ഞു, ആ ശല്യം ഒഴിഞ്ഞു, ഇനി ഉപദ്രവമില്ല. സ്വത്തെല്ലാം അവൾക്ക് കിട്ടി. അവധിയില്ലാത്ത സ്വത്തിന്റെ ഉടമസ്ഥനായിരുന്നല്ലോ മൂപ്പര്. ഒരുപക്ഷെ ആ സ്വത്ത് കണ്ണുവെച്ചായിരിക്കണം അവൾ ആ വൃദ്ധന്റെ ഭാര്യാപദവി അലങ്കരിക്കാൻ തയ്യാറായത്. അവൾക്ക് കിട്ടിയ സ്വത്ത് അവൾ സ്വന്തമായി സൂക്ഷിച്ചില്ല, അതവൾ നികിതയ്ക്ക് സംഭാവന ചെയ്തു. എന്നിട്ട് അവനെ ഭർത്താവായി സ്വീകരിക്കുകയാണ്, ഒരു പുതിയ ദാമ്പത്യം ആരംഭിക്കുകയാണ്. യുവതിയും സുന്ദരിയുമായ ഭാര്യ, യുവാവും സുന്ദരനുമായ ഭർത്താവ്, വേണ്ടുവോളം ജീവിത സൗകര്യങ്ങൾ. ഇനി അങ്ങോട്ട് ജീവിച്ചാൽ പോരെ? പോരാ. ഇത്രയും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രം ജീവിതം പൂർണ്ണമാവുന്നില്ല. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കൊഴിഞ്ഞു വീഴുന്നു.

0: മണവറയിലായിരിക്കുമ്പോൾ ഒരു ദിവസം അവൾ ചോദിക്കുന്നു, നിക്കിത ഒരു രഹസ്യം കേൾക്കണം.
1: എന്താണ്? കേൾക്കട്ടെ.
0: കേൾക്കുമ്പോ വെറുതെ ബഹളം ഉണ്ടാക്കരുത്, എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത്.
1: എന്താ പറയും?
0: കുറച്ചു നാൾ കൊണ്ട് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുകയാണ്, ഇനി അത് മനസ്സിൽ ഒതുക്കാൻ മേല. അങ്ങയുടെ യജമാനൻ മരിച്ചത് സ്വാഭാവികമായ മരണമെന്നല്ലേ കരുതി വെച്ചിരിക്കുന്നത്?
1: അതെ.
0: അല്ല, അങ്ങയുടെ അമ്മ എന്റെ കയ്യിൽ ഒരു ഔഷധം കൊണ്ടുതന്നു, എന്നിട്ട് പറഞ്ഞു, എനിസ കുഞ്ഞ് ഈ മരുന്ന് കൊടുത്ത് രക്ഷിക്കും, എത്ര കാലമായിട്ട് ചികിത്സിക്കുന്നു, സുഖമില്ലല്ലോ, ഇത് കൊടുക്ക്, രക്ഷ പ്രാപിക്കും. ആദ്യമേ എനിക്ക് മനസ്സ് വന്നില്ല, പിന്നെ അമ്മ പറഞ്ഞിട്ടല്ലേ അങ്ങയ്ക്ക് വേണ്ടിയാണല്ലോ. അക്ക് ഓർത്തപ്പോ ഞാൻ ഔഷധം അദ്ദേഹത്തിന് കൊടുത്തുപോയി.
1: ഞാനെന്താ രോഗിക്ക് ഔഷധം കൊടുക്കണ്ടേ?
0: അങ്ങക്ക് മനസ്സിലായില്ല.
1: ഇല്ല, മനസ്സിലായില്ല.
0: അത് ഔഷധമായിരുന്നില്ല, അത് അമ്മ എന്നെ ഏൽപ്പിച്ചത് വിഷമായിരുന്നു. നിന്റെ ഭർത്താവിന് വിഷം കൊടുത്തു വന്നു.
1: പെട്ടെന്ന് അവൾ എന്റെ വാപസ് പിടിച്ചു.
0: ഞാൻ പറഞ്ഞില്ലേ ബഹളം ഉണ്ടാക്കരുത്, അങ്ങയ്ക്ക് വേണ്ടിയാണ്, അങ്ങന്റെ ഭർത്താവായി തീരാൻ പോകുന്നു. അതോർത്തപ്പോൾ അമ്മ പറഞ്ഞ ശരിയാണെന്ന് എനിക്ക് തോന്നി, എന്നിട്ട് കഷ്ടപ്പെടുന്നു. ഞാൻ മരുന്ന് കൊടുത്തു,
1: കൈക്കൊരു തട്ട് കൊടുത്തു. എനിക്ക് വേണ്ടി ഞാൻ ഭർത്താവായി തീരാൻ പോകുന്നു, ചെറുപ്പക്കാരൻ ഭർത്താവായി തീരാൻ പോകുന്നു. അതുകൊണ്ട് വൃദ്ധനായ ഭർത്താവിന് വിഷം കൊടുത്തു കളയാം. എടി, നീ ഒരു സ്ത്രീയല്ല, നീ ഒരു ഗാപാലികയാണ്. കിടക്കിന് എവിടെ ചെന്ന് രക്ഷിച്ചു, വാതിൽ ചവിട്ടി പൊളിച്ച് പുറത്തേക്ക്
0: പോകുന്നു.
1: അവൾ പിന്നാലെ കൊണ്ടും കാറ്റ് മാതിരി പോയവന്റെ പിന്നാലെ ഒരു കരിയെ മാതിരി ഇവൾ പറന്നു. പക്ഷെ ഗേറ്റിലെത്തിയപ്പോഴും വീട് പോയി, ബോധം കണ്ടു കൊണ്ട് പോയി. അങ്ങ് ദൂരം പോയവൻ എവിടെയോ, എങ്ങോട്ടൊന്നുമില്ലാതെ പോയവൻ എവിടെയോ വെച്ചെന്ന് മറഞ്ഞു. വേലക്കാരി കളിച്ചെന്ന് അവളെ താങ്ങിയെടുക്കുന്നു, കൊണ്ടു കിടത്തി പരിചരിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, അവളുടെ മുഖത്ത് വെള്ളം കുടയുന്നു, തലോടുന്നു. ഇല്ല, അവൾക്ക് ബോധം തെളിയുന്നില്ല. ബോധം തെളിയാതിരുന്നെങ്കിൽ കാരണം ഈ സ്വത്തിന്റെ ഉടമസ്ഥൻ പോയി, ഈ കാണായ സ്വത്തിന്റെ ഉടമസ്ഥൻ നിഗിത പോയി, അവൾ തിരികെ വന്നില്ലെങ്കിൽ അവൾ വഴിയാധാരമല്ലേ, ലോകത്ത് ആരും അങ്ങനെ ആവാതിരിക്കട്ടെ. അന്ന് പോയവൻ എവിടേക്ക് നിന്നാ പോയവൻ? നിഗിത അവസാനം ചെന്ന് കയറിയത്

മദ്യത്തിന്റെ മാദകമായ ലഹരിക്കും മനസ്സിന്റെ നൊമ്പരം മറച്ചു നിർത്താൻ കഴിവുണ്ട്. അവനത് കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായി മദ്യശാലയിൽ പ്രവേശിച്ചിരിക്കുന്നു. ആ മേശപ്പുറത്ത് മുഖമർത്തി കിടക്കുകയാണ്. തിരികെ പോണോ? അത് എന്നേക്കോട്ട് വിളിപ്പിച്ചു പോണോ? വെളുപ്പത്തുള്ള ജീവിതം ജീവിതമല്ല. കഴിഞ്ഞ 4 വർഷക്കാലമായി അവൾ പാടിയും ആടിയും ആർത്തുല്ലസിച്ചും എന്റെ ഭാര്യ പദവി ചമഞ്ഞു കഴിഞ്ഞു. യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ ഭർത്താവിന് വിഷം കൊടുത്ത് കൊന്നിട്ട് അവളുടെ മൊത്തമുള്ള ജീവിതം വേണ്ട, പാടില്ല. ആരോ അവനെ തൊട്ടു നിൽക്കുന്ന പോലെ തോന്നി. മുഖമുയർത്തിപ്പോൾ ഇതാവൻ നിൽക്കുന്നു. സ്വർഗത്തുനിന്നൊരു പെണ്ണ് വന്നു.

0: ജീവിതത്തിൽ ആദ്യമാണ് അവൻ അവളെ കാണുന്നത്. പക്ഷെ അവിടെ ഭാവം അതല്ല. നമ്മൾ രണ്ടുപേരും 10-35 വർഷമായിട്ട് ഭാര്യാഭർത്താക്കളല്ലേ, അത്ര സ്വാതന്ത്ര്യമായിട്ട് അടുത്ത് നിൽക്കുക. മദ്യശാലയിലെ പെണ്ണ്, അവിടെ ഒരു കയ്യിലൊരു മദ്യക്കുപ്പി, മറുകയിൽ മധുചഷകം, ദേശം മദ്യം പകർന്നവന്റെ ചുണ്ടോട് ചേർത്ത് അവനെ തലോടിക്കൊണ്ട് മണികിരിക്കുന്ന ശബ്ദത്തിൽ അവൾ ആവശ്യപ്പെടുന്നു, കുടിക്കൂ കുടിക്കൂ, എല്ലാ ദുഃഖവും മറക്കാം. എന്തോ വേദന, മനസ്സിന് എന്തോ പ്രയാസമുണ്ട് തോന്നുന്നു, സാരമില്ല അല്പം കഴിക്കൂ, എല്ലാ ദുഃഖവും മറക്കാം. കൂടുതൽ കുടിക്കരുതേ, കുടിക്കൂ.
1: അവന് ഒരാശ്വാസം തോന്നി. നടന്ന് വിയർത്തൊലിച്ച് അരയാന്റെ ചുവടി നിന്നാൽ ഒരു കുടർകാറ്റ് വീശുന്നെങ്കിൽ അപ്പോഴുണ്ടാകുന്ന അസൗഖ്യം അവൻ അനുഭവപ്പെടുക. പിന്നെ അവൻ സംശയിച്ചില്ല. നിസ്സംശയം കരം നീട്ടി വാങ്ങി

തലകറങ്ങി അവൻ വീണു, അവളുടെ മടിയിൽ വീണു. വീട്ടിൽ ആറേഴ് ദിവസമായി അന്യസ് വിളക്ക് വെച്ച് കാത്തിരിക്കുന്നു. ഒരു ദിവസം അവൾ വാതിൽ തുറക്കുമ്പോൾ ഇതാ മുറ്റത്ത് വീണ് കിടക്കുന്നു അയാൾ. ആരോ കൊണ്ടൊന്ന് തല്ലിക്കൊന്ന് മുറ്റത്ത് വലിച്ചെറിഞ്ഞ മാതിരി കിടക്കുന്നു. ആ കിടപ്പ് കണ്ടാൽ അങ്ങനെ തോന്നുന്നു. അവൾ ഓടിച്ചെന്ന് ആളെ തട്ടി വിളിച്ചു, നിക്കിതാ നിക്കിതാ. കുറേയേറെ നേരം കഴിഞ്ഞപ്പോൾ അവൻ മെഴി തുറന്നു, വലിഞ്ഞെഴുന്നേറ്റു. അനീസിയ, ഞാൻ തിരികെ വന്നിരിക്കുന്നു. നിന്റെ സ്വത്ത് അപഹരിച്ചുകൊണ്ട് പോയി മദ്യപിച്ച് തീർത്ത് നിന്നെ വഴിയാധാരമാക്കാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. കരയാടി, നീ എന്റെ ഭാര്യ തന്നെ, പക്ഷേ പൊതുജനങ്ങളുടെ ദൃഷ്ടി മാത്രം. ഞാൻ തമ്മിലുള്ള ജീവിതമുണ്ടല്ലോ, ഈ മാളിക വീട്ടിലെ ജീവിതം ഞാൻ അവസാനിപ്പിച്ചിരിക്കുക. ആ ഒന്നുകൂടി, നീ തന്നെ പച്ച വെള്ളം ഞാൻ കഴിക്കില്ലടി. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് തന്നെയാണ്.

0: ഭാഗത്ത് ഒരു ആശ്വാസ കേന്ദ്രമുണ്ടെങ്കിൽ നികിതയ്ക്ക് അതിപ്പോൾ മദ്യശാലയാണ്. രണ്ടറ്റം കത്തിയരിഞ്ഞ് തുടങ്ങിയിരിക്കുന്നൊരു മെഴുകുതിരി മാതിരി. വേഗം വേഗം അവർ ജീവിതം ഇതാ ഒരുക്കിത്തീർന്നു. അവൻ അവനെ തന്നെ മറന്നിരിക്കുന്നു. അവളുമൊത്തുള്ള ജീവിതം ഓർക്കുമ്പോൾ ഇല്ല, അവളുമൊത്ത് പിന്നെ ഒരു ദിവസം ഒരു രാത്രി പോലും അവൻ കഴിഞ്ഞുകൂടിയിട്ടില്ല. വീട്ടിൽ വരും, അവളെ വിളിക്കില്ല, ഒന്നേ മുറ്റത്ത് കിടന്നുറങ്ങും. എനിക്ക് തന്നെ ആരെങ്കിലും രാവിലെ വിളിച്ചോളുന്ന അവളാണെങ്കിൽ അവളുടെ മുഖത്ത് നോക്കില്ല, അവിടുന്ന് പച്ചവെള്ളം കഴിക്കില്ല, ഇറങ്ങിപ്പോവും. അയൽ വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ സന്തോഷമായി. അവർ ചിലരൊക്കെ കയറുമെന്ന് ചോദിക്കുന്നു, അന്വേഷിച്ച കുഞ്ഞെ നേരാണോ ഈ കേൾക്കുന്നതൊക്കെ?
1: എന്താ
0: അല്ല, മദ്യശാലയിൽ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നോളം കല്യാണം കഴിച്ചെന്നോ കല്യാണം കഴിക്കാൻ പോകുന്നോ? സ്വത്തല്ല അവൾക്ക് കൊടുത്തെന്നോ കൊടുക്കാൻ പോകുന്നോ? അവളെ കൊണ്ട് എവിടൊക്കെ പോയെന്നോ പോകാൻ പോകുന്നോ?
1: എനിക്കറിഞ്ഞൂടാ.
0: അവൾക്ക് അറിയണമെന്നുണ്ട്. ഭർത്താവ് നഷ്ടപ്പെടുന്നത് ഒരു സ്ത്രീയും ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഭർത്താവിന്റെ ജീവൻ വില കൊടുത്ത് നേടിയതാണ് ഈ ഭർത്താവ്. അയാൾ അവൾക്കില്ലാതെ വന്നാൽ അറിയണം, എനിക്കറിയണം എന്നവൾ കാത്തിരുന്നു. രാത്രിയുടെ രണ്ടാം യാമം കഴിഞ്ഞു. വേലക്കാരൊക്കെ ഉറക്കമായി. അവളുടെ കണ്ണിൽ ഉറക്കം വ്യാപിച്ചു. അവൾ ചെന്ന് വാതിലടച്ചു, വിളക്ക് കെടുത്തി കിടന്നു. പശ്ചിമചക്രവാളത്തിൽ ചന്ദ്രലേഖ ചെന്ന് അസ്തമിക്കുന്ന നേരമായപ്പോൾ ആ പാടത്തിന്റെ വരമ്പത്ത് ഒരു നിഴൽ പോലെ പുരത്ത് നിൽക്കുന്നത് കണ്ടോ? നികിതയാണ്. രണ്ട് പോക്കറ്റിലും മദ്യക്കുപ്പികൾ. ഒരു കയ്യിലുണ്ട് മദ്യക്കുപ്പി. മഞ്ഞ നിർത്തുള്ളിയാൽ കണ്ണുനിർ ചൊരിയുന്ന ആ നെൽച്ചെടികളെ തഴുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടോ വരുന്നു.

അവൻ ആ മദ്യക്കുപ്പിയെ ചുംബിച്ചു. ആ കുപ്പി അവൻ കടിച്ചു തുറന്ന് കൊണ്ടുകൊണ്ട് ആ കുടിച്ചു തീർത്തു. കുപ്പി വലിച്ചൊരു ഇറം കൊടുത്തു. അത് സർവങ്കിലും ഇവൻ ഉടഞ്ഞു. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഇതാ പോകുന്നു.

0: ഓ വീണുപോയി, കാലുതട്ടിക്കൊള്ളു. പിന്നെ അനക്കമല്ല, നിശ്ചലനായി നിശബ്ദനായി ശവം പോലെ കിടക്കും. കുറേയേറെ നേരം കഴിഞ്ഞപ്പോൾ ഒന്നും ഒന്ന് തിരിഞ്ഞു കിടന്നു.
1: അയ്യോ എന്റെ തല!
0: തല നോവുന്നു. നൊന്തിടത്തോട്ട് നോക്കിപ്പോ, ചോര, കട്ട ചോര, ദേഹവാസകല ചോര. അവിടുന്ന് അവനെ എഴഞ്ഞു നീങ്ങി തിണ്ണയെ വലിഞ്ഞു കയറി ഭിത്തി പിടിച്ച് എഴുന്നേറ്റു. ഭിത്തി തൊട്ട് തൊട്ടങ്ങനെ പോന്നു. തൊടുന്നിടത്തൊക്കെ ചോര, ചോരപരന്റെ കൈവരിൽ പാടുകൾ. അനീസ് ഉറങ്ങുന്ന മുറിയുടെ വാതിലും കടന്ന് അവൻ പോയി വീട്ടിന്റെ പിൻഭാഗത്തെ ഒരു കുറിയ വാതിലിന്റെ മുമ്പിലെത്തി. പോക്കറ്റിൽ ശേഷിച്ചിരുന്ന മദ്യക്കുപ്പി എടുത്ത് മാറോട് ചേർത്തു. ഒരു കാല് ഉയർത്തി ആ വാതിലൊന്ന് തട്ടി. ആ വാതിൽ തുറക്കപ്പെടുന്നു. അത് തുറന്നു കിടക്കായിരുന്നു അവന് വേണ്ടി. ആ തരിവിളയിട്ട കൈകൾ വന്നവനെ തഴുകി പിടിച്ച് അകത്തേ കൊണ്ടുപോന്നു. അതേ കൈകൾ വന്ന വാതിൽ അടയ്ക്കുന്നു. ഈ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ ആ വൃക്ഷ ചില്ലകളിൽ ഇരുന്ന രാക്കിളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാക്കിളികൾ മാത്രം.
2: അടുത്ത ചില്ലയിൽ ചില ചുണത്തുകൾ, അടുത്ത ചില്ലയിൽ ചില ചുണത്തുകൾ, ചില ചുണത്തുകൾ, ചില ചുണത്തുകൾ.

0: വന്നു പോയിതോ.
1: ഈ മനുഷ്യൻ എന്തെങ്കിലും ആപത്തുണ്ടാക്കി വെച്ചു. ഇതെന്താ ഭിത്തിയിലൊക്കെ ചോര പുരണ്ട കൈവൽപ്പാടുകൾ? അത് നോക്കി നോക്കി അനീസ് നടന്നു. അവസാനം അവൾ ചെന്നു നിന്നത് ആ വീട്ടിന്റെ പിൻഭാഗത്തെ കുറിയ വാതിലിന്റെ മുമ്പിൽ. ഇതാ വാതിൽ പലകയിൽ ചോര പറ്റിയിരിക്കുന്നു. പെണ്ണേ, അക്വിലിയൻ, എടി പെണ്ണേ.
2: ആ വീട്ടിൽ അങ്ങനത്തെ പെണ്ണുണ്ടല്ലോ, ആദ്യം ഞാൻ അവളുടെ പേര് സൂചിപ്പിച്ചു, അക്വിലിയൻ.

0: കല്യാണ പ്രായമത്ത് നിൽക്കുന്ന പെണ്ണ് ആലോചനക്കാർ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു, തീരുമാനത്തിലെത്തുന്നില്ല. അങ്ങനത്തെ പെണ്ണ് അവിടെ ഉണ്ട്. പെണ്ണേ അക്വലീൻ, എടി പെണ്ണേ, ഈ പെണ്ണെ ചത്തുപോയോ? ഇവിടെ ആരും ഇല്ലടാ, വാതിൽ വെട്ടിപ്പൊടുക്കടാ, ഈ വാതിൽ വെട്ടിപ്പൊടുക്കടാ. ഓരോരുത്തരുടെ വേലക്കാരൻ കോടാലിയോട്ട് ഓടി വന്നു, പക്ഷേ വാതിൽ വെട്ടിപ്പൊളിക്കുന്ന രക്ഷമായപ്പോ അകത്തുനിന്ന് വാതിൽ തുറക്കപ്പെടുന്നു. ഇതാ ഇറങ്ങി വരുന്നു അക്വലല്ല, അവളല്ല, ഇതാ നികിത, അനീഷയുടെ ഭർത്താവ്. ഒരു ഭർത്താവിന്റെ ജീവൻ വില കൊടുത്തു വാങ്ങിയ ഭർത്താവ് അക്വലിന്റെ മുറി ഇറങ്ങി വരുന്നു. വാവിട്ട് കരയുന്ന അനീഷ് അവൾ എന്തിരിഞ്ഞു നോക്കി പോലും ചേവൻ ഇറങ്ങിപ്പോയി. അല്ലറി വിളിച്ചോണ്ട് അവൾ അകത്തേക്ക് ഓടി പാഞ്ഞു പോയി. ആ പെണ്ണവിടെ, അവളവിടെ, അവളവിടെ ഇതാ നിൽക്കുന്നു, ഒളിച്ചു നിൽക്കുന്ന. അടീ എടീ, സകല മുറയും മറന്നോടി, അയാൾ നിന്റെ ചിറ്റപ്പനല്ലേടി, അക്കണക്കെ നീയാണ് മകളല്ലേടി, നിന്നെ വച്ചെങ്കിലടി, വച്ചെങ്കില്ല നിന്നെ, നിന്നെ വച്ച.
1: അയ്യോ അയ്യോ, കൊച്ചമ്മ കൊച്ചമ്മ, എന്റെ കുറ്റമല്ല, എന്റെ കുറ്റമല്ല, അവളെ തൊട്ടുപോരുത്, അക്ലിയെ തൊട്ടുപോരുത്, മാറിയല്ലടി, മാറിയല്ലടി.
0: ഇറങ്ങിപ്പോരുതാ കയറി വരുന്നു. അപ്പോഴാണ് അനീഷയ്ക്ക് കാര്യമൊക്കെ തെളിഞ്ഞത്. ആ ഭർത്താവിന്റെ ഗർജനം കേട്ടപ്പോൾ
2: സ്തബ്ധയായി, തുറുകണ്ണുമായി, അസ്തബോധയായെന്ന പോൽ നിന്ന അനീഷയ രക്ഷണം തകർന്ന നിലം പറ്റി വീണവൾ.
0: വെട്ടിയിട്ട മലവാഴ തടി കണക്ക് വീണ് കിടക്കുന്ന അവളെ പട്ടിയെ നോക്കുന്ന കണ്ണുകൊണ്ട് മാത്രം നോക്കേണ്ടവൻ അവയ്ക്ക് പോകുന്നു. ഇതാണ് ജീവിതം. ജീവിതം എങ്ങനെയാ? ജീവിതം പ്രതികാരം ചെയ്യും, നിർദ്ദേക്ഷണം പകരം വെട്ടും. ജീവിതത്തിന്റെ പ്രതികാരത്തിന്റെ പല്ലുകൾ കിടന്ന് പടയുന്നു അനീസ്യ. ഇവളെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? ഒരു സദാചാര ബാലകനും സാധ്യമല്ല. കുറെ ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോഴേക്ക് അവൾ ആ വീട്ടിലെ അടുക്കളപ്പണിക്കാരിയായി, അതിലും താണവളായി. കാരണം അക്വലിന് നികുതിയും ഇന്നൊരു കൈയാണ്. അവൾ ചോദിക്കാറുണ്ട്, ആ പെണ്ണവളെ ശാസിക്കാറുണ്ട്, ഡീ ഡീ, നീ എന്റെ അച്ഛനെ കൊന്നവളാണല്ലടി, എന്റെ അച്ഛൻ വിഷം കൊടുത്ത് കൊന്നവളാണല്ലടി, നിന്നെ അന്നേ അടിച്ച് പട്ടിക്ക് പുറത്താക്കണ്ടായിരുന്നു, അടി പട്ടി, നിനക്ക് ആഹാരം വേണോടി, പാത്രം തേക്കടി, മുറ്റം തൂക്കടി, പട്ടി.

0: പെണ്ണായി.
1: ആ പെണ്ണവിടെ എക്വിലിയിൽ അവിടെ, അവൾ പുറത്തേക്ക് വരുന്നില്ല. അനീസിക്ക് ആകെ സംശയമായി. അവളെ അവൻ കൊന്നോ, കൊന്നു കുളിച്ചു മൊടിയോ? അവൾ പുറത്തേക്ക് വരുന്നില്ല. അവൾ അകത്തമ്മ ചമഞ്ഞകത്തിരിക്കുന്നു. നികിത വന്നപ്പോൾ അനീസിയെ തടഞ്ഞു നിർത്തി. നിങ്ങളെ അവളെ, അവളവിടെ, നിന്റെ അവളവിടെ, അവളെ കൊന്നോ, കൊന്നു കുളിച്ചു മൊടിയോടാ. അവൻ കാലുമടക്കി ഒരു അടി കൊടുത്തു. ഒരു അന്വേഷണക്കാരി. അവളെ ആരും കൊന്നില്ല, ആരും കൊന്നു തിന്നില്ല. അവളകത്തുണ്ട്, അവൾക്ക് പുറത്തേക്ക് വരാൻ മേല. അവളുടെ വല്ലാത്ത രഹസ്യം സൂക്ഷിക്കുന്നു, അതിജുഗുപ്സാവഹമായ രഹസ്യം സൂക്ഷിക്കുന്നു. അവിവാഹിതയായ പെൺകുട്ടി ഗർഭിണിയാണ്.

0: ായിരിക്കുന്ന അക്വിലിന് നികിത ഒരു ഭർത്താവിന് എങ്ങനെയോ ഒപ്പിച്ചെടുത്തു. പക്ഷെ വിവാഹത്തിന് മുമ്പ് ഒരു രാത്രിയിൽ അവൾ നിലവറത്തിട്ട് പ്രസവിച്ചു. ഒരു കയ്യിൽ വിളക്കും മറുകയിൽ മൺവെട്ടിയായിട്ട് ഇതാ വന്നിരിക്കുന്ന അമ്മ.
1: മോനെ ചെല്ല്, അക്വിലി മോദം കെട്ട് കിടക്കുക, ചെല്ല് അങ്ങ് വെട്ടിക്കുടിച്ചിട്.
0: അമ്മേ അമ്മേ, നിങ്ങൾക്ക് എന്നോട് പറയാൻ തോന്നിയോ?
1: അനീസ് വന്നടാ,
0: നിന്റെ പെണ്ണിന്റെ കല്യാണം നടക്കണമെങ്കിൽ ചെല്ല്, കുട്ടിയെ ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരും.
1: അവളെ കുഞ്ഞിനെ വലിച്ചെടുത്ത് കൊണ്ടുവന്നു.
0: കൊല്ലട, എന്നെ കൺമുമ്പി വെച്ചു. അനീസിയ, എനിക്ക് വയ്യ.
1: വയ്യേ, അവളെ കുട്ടിയെ പിടിച്ചു വാങ്ങിച്ചു നിലവറും തട്ടിലേക്ക് ഒരു ഏറ്. ചെല്ലടാ, അവന്റെ കഴുത്തിൽ കുത്തി പിടിച്ചെടുത്ത് അള്ള് കൊന്നിട്ട് വാ. ഒന്ന് കുടിച്ചു മുടിയാ മുകളിലേക്ക് വരരുത്. അത് സംഭവിച്ചു. അടുത്ത ദിവസം, ദിവസങ്ങൾ കഴിഞ്ഞു, നാട്ടുകാരെല്ലാം മറന്നു. അക്വിലിന്റെ കല്യാണം. കല്യാണത്തിന് എല്ലാവരും വന്നെത്തിയിട്ടും പന്തലിൽ ഒരാൾ കാണുന്നില്ല, ആതിഥേയനെ കാണുന്നില്ല. നികിതയെ അയാൾ അപ്പുറത്ത് ആത്മഹത്യക്ക് വേണ്ടി ചെന്ന് കയറ് വലിച്ചെടുക്കുന്നു. കയറ് വലിച്ചെടുത്ത് ആ കയറിൽ കുരുങ്ങിക്കിടക്കുന്നു അവന്റെ വേലക്കാരൻ. മദ്യപിച്ച് ലക്ക് കെട്ട് അവനെന്തൊക്കെ വിളിച്ചു പറയുന്നു. ആരെയും പേടിക്കേണ്ടതില്ല, ലോകത്ത് ഒരുത്തിനെയും പേടിക്കേണ്ടതില്ല, എല്ലാവനെയും മണ്ണാണ്. ആ ജീവിത വേദാന്തം കേട്ട നികിത പന്തലിലേക്ക് മടങ്ങി വന്നു. പന്തൽ നിറഞ്ഞിരിക്കുന്നു മഴ.

പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും പന്തൽ നിറഞ്ഞിരിക്കുന്നു. പന്തലിന്റെ വാതിൽ നിൽക്കുന്നു അവന്റെ അച്ഛൻ, പത്ത് കൽപ്പനക്കാരൻ പിതാവ്. അവൻ അച്ഛൻ ഒപ്പിച്ചെന്ന് കരയുന്നു. അച്ഛ, അച്ഛൻ എപ്പോ വന്നു? അന്ന് അച്ഛൻ പറഞ്ഞ പോലെ ഞാനത് അനുസരിച്ചിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞു മോഹിപ്പിച്ച പാവപ്പെട്ടവനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ, ഞാൻ ഇന്നത്തെ പോലെ ഒരു മഹാഭാവി ആകുവാനല്ല അച്ഛാ, ആകുവാനല്ല.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 2643691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.